ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ഇന്ന് ജൂലൈ 19th ഒരു സൺഡേ മോർണിംഗ് ആണ്. അപ്പൊ എല്ലാവർക്കും നല്ല ഐശ്വര്യം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നാമത് നാട്ടിലാണെങ്കിൽ വളരെ പ്രാധാന്യമുള്ളൊരു മാസമാണിത്. എല്ലാ മാസങ്ങൾക്കും പ്രാധാന്യം ഉണ്ടാകും. ഓരോരോ മാസത്തിന് ഓരോരോ രീതിയിലുള്ള പ്രാധാന്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ കർക്കിടക മാസമാണിത്. അപ്പോ നാട്ടിലാണെങ്കിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഈ ഒരു മാസത്തിന്. മെയിനായിട്ട് പറയും, നമ്മളിപ്പോ ഒരു എഞ്ചിൻ ആണെങ്കിൽ, നമ്മളൊരു വണ്ടി ആണെങ്കിൽ നമ്മളെ സർവീസിന് കയറ്റേണ്ട ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയും. പലപ്പോഴും നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും നമ്മൾക്ക് അതൊന്നും പറ്റാറില്ലെങ്കിൽ കൂടി ഈ ഒരു മാസത്തിൽ, അത് കാലാകാലങ്ങളായിട്ട് പിന്തുടർന്ന് വരുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ നമ്മുടെ ആരോഗ്യം നന്നായിട്ട് സംരക്ഷിക്കണം എന്ന് പറയും. അത് ഈ മാസം എന്നല്ല, എല്ലാ മാസവും നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഒരു മാസം നമുക്ക് ഒന്നുകൂടി സംരക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇത് റേഡിയോ സനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

നാട്ടിലെ ക്ലൈമറ്റ് വേറെയാണ്, ഇവിടുത്തെ ക്ലൈമറ്റ് വേറെയാണ്. അപ്പൊ പിന്നെ ഇവിടെ കർക്കിടകത്തിന് എന്ത് പ്രസക്തി എന്നായിരിക്കും. എന്നാലും നമ്മുടെ മനസ്സുകൊണ്ട് പലപ്പോഴും നാട്ടിൽ പോയി വരാറില്ലേ? ഇത് റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, കൂടിയുള്ളത് ഞാൻ ചച്ചു. ചിലതൊക്കെ നമുക്ക് അറിയില്ലെങ്കിൽ കൂടി എന്തോ എന്താണ് വിഷയമെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ചെയ്തു വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോ കർക്കിടകത്തിൽ ആണെങ്കിൽ തന്നെ എല്ലാവരും ആരോഗ്യം നോക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. തേച്ചുളികൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യല്ലോ, നന്നായിട്ടുള്ള മസാജിങ് എല്ലാം ഈ ഒരു മാസം ചെയ്യും. അത് ഈ മാസം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒത്തിരി മഴയുള്ളൊരു മാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ടെന്ന് മാത്രമല്ല, പണ്ടൊക്കെ ആണെങ്കിൽ ഒന്നും കഴിക്കാനില്ലാത്തൊരു പഞ്ഞമാസമായിരുന്നു. അപ്പോൾ ആരോഗ്യം നോക്കേണ്ട ഒരു മാസമായിട്ട് അധികം കഴിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ രോഗങ്ങൾ, പിന്നെ മഴക്കാലമായതുകൊണ്ട് രോഗങ്ങൾ വരും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും അതൊരു റുട്ടീൻ പോലെ പലരും ചെയ്തു വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിലെന്ന് അറിയില്ലെങ്കിൽ കൂടി ഓക്കെ, കർക്കിടക മാസമാണ്, അതുകൊണ്ട് തന്നെ ഒരു ഒഴിച്ചലിന് പോയാലോ എന്നുള്ളൊരു രീതിയിലേക്ക് വരെ മാറി. പക്ഷെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ നാട്ടിലെയും ഇവിടുത്തെയും ക്ലൈമറ്റ് ഒത്തിരി വ്യത്യാസമുണ്ടെങ്കിൽ കൂടി നമുക്കറിയാം കർക്കിടകം എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർ ഇതെല്ലാം ചെയ്യുന്നുണ്ടാകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, സ്റ്റേ ട്യൂൻഡ്.

മാസത്തിൽ നമ്മുടെ വീട്ടിലുള്ളവർ സാധാരണ ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്തെങ്കിലും? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. എല്ലാവരും ഈ എണ്ണ തേച്ചിട്ടുള്ള ഉഴിച്ചിലുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു മാസമായിരുന്നു. നമ്മുടെ ശരീരം എത്രത്തോളം നന്നാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എല്ലാ പച്ചക്കറികൾ ഇലവർഗങ്ങൾ കഴിക്കുമെങ്കിലും കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കില്ല എന്ന് പറയും. അതുപോലെ പ്രത്യേക രീതിയിൽ കൂട്ടുകളോട് കൂടിയിട്ടുള്ള ഔഷധ കഞ്ഞികൾ കുടിക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ പറയും, കണ്ടോ നമ്മുടെയൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാണ്. നിങ്ങൾക്ക് ഈ കാലത്ത് ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവാനാണെന്ന്. പക്ഷെ എന്നാലും ഈ കാലഘട്ടത്തില് ഈ ഒരു ജനറേഷന്റെ ഒരു പ്രത്യേകത എന്താന്ന് കാണാറില്ലേ? ഇപ്പോ ഒന്നാമത് ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കെ ഒത്തിരി കർക്കിടകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണും. അപ്പോ ഇതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു പഴയ കാലത്ത് നമ്മുടെ പൂർവികർ എന്തൊക്കെയാണോ ചെയ്തത് അതൊരു ട്രെൻഡായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ വിളിച്ച് ചോദിക്കും, അമ്മ എന്താ ചെയ്യാ? അപ്പൊ പറയടാ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നേ, ഇത് ഞങ്ങളൊക്കെ ഇതാണ് ചെയ്യണേ. അപ്പൊ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് പോലെ. അപ്പൊ പൊതുവിൽ അങ്ങനെ എന്തൊരു ശീലമാണ് കണ്ടിട്ടുള്ളത് വീട്ടിൽ? റേഡിയോസിനുമാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

മാസം കർക്കിടകത്തിലെ മൂന്നാമത്തെ ദിവസമാണിത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനുമാണ് കൂടെയുള്ളത്, ഞാൻ ചച്ചു. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ പഞ്ഞമാസമാണ്, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് മാറ്റിവെക്കുന്ന ഒഴിഞ്ഞു വെക്കുന്ന ഒരു മാസമാണ്, നമ്മൾ ഉഴിച്ചിലിന് വെക്കുന്ന മാസമാണ്, നമ്മൾ ഔഷധക്കഞ്ഞികൾ കഴിക്കുന്ന മാസമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു മാസമാണ്. അതായത് എല്ലാ വർഷവും അല്ലെങ്കിൽ വർഷത്തിൽ എല്ലാ മാസവും നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു സെയിം, നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷെ ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ദാ നിനക്ക് ആരോഗ്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഓക്കെ, കർക്കിടകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരോഗ്യ സംരക്ഷണം വേണം, നമ്മുടെ മനസ്സിന് ശാന്തി വേണം, അതിനായിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ സർവീസ് സെന്ററിൽ കേട്ടേണ്ട ഒരു മാസമാണെന്ന് നമ്മൾ തമാശക്കെങ്കിലും പറയും. അപ്പൊ എങ്ങനെ വന്നാലും ഇവിടെ നിന്നെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിനും ഒരാളെ നിന്നു കൊടുക്കാൻ പാടില്ല. ആരോഗ്യം അതുണ്ടെങ്കിലേ നമുക്ക് ബാക്കി എന്തോ ഉള്ളൂ. ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. പുതിയൊരു ദിവസം, ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നല്ലൊരു മോർണിംഗിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ജൂലൈ 19-ാം തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ്, ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. നമ്മൾ കുറേ കാലമായിട്ട് ഈ ഫുട്ബോളിൻ്റെ ഒരു മഹോത്സവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ഒരു വൈൻഡപ്പ് എങ്ങനെയായി തീരും എന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു ഭയങ്കര ആകാംക്ഷ നിറഞ്ഞ ദിവസത്തിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ണു തുറന്നിട്ടുള്ളത് അല്ലേ. മാത്രമല്ല, പലരും ഉറക്കം ഇളച്ചിരുന്നിട്ട് കഴിഞ്ഞ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പല ആളുകളും പറഞ്ഞത് ആ മാച്ച് കണ്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ മെസ്സേജുകളും കമൻറ്റുകളും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നല്ലൊരു ചിന്തയിലൂടെ നമുക്ക് ഈ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും വലിയ വലിയ വിജയങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ വലിയ ചുവടുകൾ വെച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വലിയ വിജയങ്ങൾ സംഭവിക്കൂ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന ചിലപ്പോൾ ചെറിയ ചെറിയ തീരുമാനങ്ങളായിക്കോട്ടെ, അതൊക്കെ തന്നെ അങ്ങനെ ചെയ്യുന്ന ചെറിയ ചെറിയ നല്ല തീരുമാനങ്ങൾ, ചെറിയ ഒരു കാര്യം മതി നാളത്തെ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിടാനായിട്ട് നമ്മുടെ ലൈഫിൽ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നല്ല കാര്യം മതി നാളത്തെ വലിയ മാറ്റത്തിന് അതൊരു വലിയ തുടക്കമായിട്ട് മാറും. സ്വപ്നങ്ങളിലേക്ക് ഒരു പടി കൂടി അടുക്കാനായിട്ട് ഈ ദിവസം നമുക്ക് ഉപയോഗിക്കാം, അതിനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇനിയിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും നല്ല മോർണിംഗ് മെസ്സേജുകളും ഒപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു ഒരു കാര്യമുണ്ടല്ലോ, എന്താകും എങ്ങനെയാകും എന്നുള്ളൊരു ഒരു എന്താ പറയുക പ്രതീക്ഷകളോട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സൺഡേ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രഡിക്ഷൻസിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. നിഖിൽ മാത്യു, ബിജി ബാൽ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിൽ നമ്മൾ തുടങ്ങുകയാണ്. മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലെ ചെറുപുഞ്ചിരി എന്നുള്ള പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുപുഞ്ചിരിയോടുകൂടി തന്നെ ഈ ഒരു ദിവസത്തെ നമുക്ക് ഫേസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു പാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റാണ്. ഇനിയുള്ള ടൈം ഞാനിസ നിങ്ങൾക്കൊപ്പം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: This is
10: Morning Safari. Morning Safari.
9: Morning Safari.
10: Morning Safari.
11: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
12: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
13: ഇൻ അസോസിയേഷൻ വിത്ത്
14: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
15: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. നമ്മളുടെ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളൊക്കെ വന്നു നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് പോയിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റുകളിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. ഷാജു ശ്രീധർ വളരെ വളരെ നേരത്തെ മോർണിംഗ് മെസ്സേജൊക്കെ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. നൈജീരിയയിൽ നിന്നാണ് ആളിപ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് അയക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു സ്പെഷ്യൽ മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ മീരാൻ ഖാൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേര് ക്ലിയർ ആയിട്ട് കൊടുത്തില്ല. എനിവേ ഗുഡ് മോർണിംഗ് ആൾക്കും നമ്മൾ സ്പെഷ്യലി പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് ആണ് എത്തിയിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ്. ആ ഒരു ഉച്ചറ പുഞ്ചിരി എന്നുള്ള പാട്ടിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ്. ഗുഡ് മോർണിംഗ് നിസ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അൻസൽ ഹബീബ് ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. തിരിച്ചും അൻസലിനും ഒരു നല്ല ഡേ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സുപ്രഭാതം എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഉമേഷ് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് എൻ്റെ ഭാര്യ ആതിരയുടെ ബർത്ത്ഡേ ആണ്. ഓ, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലേ. ഓക്കെ, ലാസ്റ്റ് വീക്ക് ജൂലൈ 13 ഇളയ മകൻ ദേവർഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ വിഷസ് അറിയിക്കണം എന്നുകൂടി ഉമേഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഭാര്യ ആതിരയ്ക്ക് എല്ലാവിധ ആശംസകളും വളരെ വളരെ സ്പെഷ്യലായിട്ട് അറിയിക്കുന്നത് ഉമേഷാണ്.

0: ഹാരിസ് സി പിയുടെ മെസ്സേജ് ഉണ്ട്. നിസാ സുഖാണോ എന്ന് ചോദിക്കുന്നു. സുഖമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹാരിസ് എടവനക്കാടാണ് ആ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. കൂടെ തന്നെ സഞ്ജയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സഞ്ജയ്. അജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അജി. ചരിത്രത്തിനരികെ അർജന്റീന എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സന്തോഷം ആള് പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം മെയിനായിട്ട് അതാണ്, എന്താണ് ഫൈനൽ എന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു ഒരു വെയിറ്റിംഗ് ആണ് ഇന്നത്തെ ദിവസത്തിന്. എനിക്കൊന്ന് നമ്മൾ ഏറ്റവും അധികം സംസാരിക്കാൻ പോകുന്നു, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പറയാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ആ ഒരു ഫൈനൽ മാച്ച് എന്താകും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക അല്ലേ.
1: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco. The original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service. Salwa Road, Qatar. In association with...
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: അങ്ങനെ ലൂസേഴ്സ് ഫൈനൽ ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി. മത്സരം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച് എന്തായാലും ഉറക്കം പോകല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാണാത്ത ആൾക്കാർ അയ്യോ മിസ്സായി പോയല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. എന്തായാലും ആവേശവും ഗോളുകളും ഒക്കെ നിറഞ്ഞ ഒരു ഒരു ലൂസേഴ്സ് ഫൈനലാണ്, ലോകകപ്പിന്റെ ലൂസേഴ്സ് ഫൈനലാണ് കഴിഞ്ഞിട്ടുള്ളത്. ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനം സ്വന്തമാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. 10 ഗോളുകൾ പിറന്നു. ആലോചിക്കുക, 10 ഗോളുകൾ പിറന്ന ഒരു ത്രില്ലർ പോരാട്ടം സംഭവിച്ചു എന്നുള്ളതാണ്. 4-6 ഗോളുകൾക്കാണ് 3 Lions ഇംഗ്ലണ്ട് മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ഫ്രഞ്ച് പടയനെ കീഴടക്കിയിട്ടുണ്ടായിരുന്നത്. 1960 കിരീടം ചൂടിയതിനു ശേഷം വേൾഡ് കപ്പിന്റെ വേദിയിൽ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സാക്ക ഹാട്രിക്ക് നേടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിലേക്ക് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു മത്സരത്തിലൂടെ പ്രതീക്ഷിച്ചില്ല. 10 ഗോളുകൾ മൊത്തം മത്സരത്തിൽ ഒരു 10 ഗോളുകൾ വരും എന്നുള്ളതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരു ഗോൾ മഴയോ ഗോൾ ഫെസ്റ്റിവലോ എന്നൊക്കെ വേണമെങ്കിൽ ആ ഒരു മാച്ചിനെ, ലൂസേഴ്സ് ഫൈനലിനെ നമുക്ക് എന്താ പറയുക, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അമ്മാതിരി ഒരു മത്സരം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി എന്തായാലും ഫൈനലിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സമയങ്ങളാണ്. അപ്പം നിങ്ങളുടെ പ്രഡിക്ഷൻസ്, വിശേഷങ്ങൾ എല്ലാം തന്നെ മെസ്സേജിലേക്ക് വരുന്നതാണ്, നിങ്ങൾക്ക് മെസ്സേജിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ. റിയാസിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് റിയാസ്. കൂർഗിൽ നിന്ന് അറിയുന്ന റിയാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് റേഡിയോ സെനോ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ജോസ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറയുന്നു. ഓക്കെ, ഞാനിപ്പോൾ ബാക്കി അപ്ഡേറ്റ്സിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും ഒക്കെ വരാം. അതിന് മുൻപായിട്ട് നമ്മൾ അടുത്ത പാട്ടുകൂടി കേൾക്കുകയാണ്. ഡാർവിൻ്റെ പരിണാമം എന്ന സിനിമയിൽ ഒരു നല്ല പാട്ടുണ്ട് കേട്ടോ. ആ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ഇപ്പതായെത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 6:22 ആണ്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആശംസകൾ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെസ്സേജുകൾ നിങ്ങൾക്ക് അയക്കാം. 5000 00917 എന്ന നമ്പറിലേക്ക്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: 91.7 FM.
1: Qatar's favorite radio station.
0: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: Hi, ഞാൻ മാല പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

ഗ്രാമഫോൺ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് ഇങ്ങനെ കേട്ടുപോകുന്നത്. ജൂലൈ 19 ഞായറാഴ്ച ദിവസമാണ്. ഇന്നലത്തെ ദിവസം നമുക്ക് ഏറ്റവും അധികം സന്തോഷം നൽകിയ, ഏറ്റവും അധികം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു പേര് കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അങ്ങനെ ബ്രഹ്മയുഗത്തിലൂടെ 4 തവണയും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂക്ക സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ആ ഒരു ഒരു ഒരു ഒരു പേരിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു, ആ പേര് പറയാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു നേട്ടത്തിലേക്ക് മമ്മൂക്ക വീണ്ടും എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷമാണ്. ഇന്നലത്തെ ദിവസത്തെ സംബന്ധിച്ച് നമ്മൾക്ക് ഏറ്റവും അധികം നമുക്ക് ഏറ്റവും നൽകിയ സന്തോഷം നൽകിയ ഒരു ദിവസമായിരുന്നു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗത്തിലൂടെയാണ് മമ്മൂക്ക വീണ്ടും അദ്ദേഹത്തിൻ്റെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ മണ്ണിലേക്ക് മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് അരികിലേക്ക് അദ്ദേഹം കൊണ്ടു തന്നു എന്നുള്ളതാണ്. 89 എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ഹരിഹരൻ ഒരുക്കിയ ഒരു വടക്കൻ വീരഗാഥ, അല്ല അതോടൊപ്പം തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയെ ആസ്പദമാക്കിയ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മതിലുകൾ, അങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെയൊക്കെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരങ്ങൾ മമ്മൂക്ക തേടിയെത്തിയിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഒരു ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടി നമ്മുടെ മലയാളത്തിലേക്ക് അദ്ദേഹം വീണ്ടും കൊണ്ട് തന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വിശേഷം കൂടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പം തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്ക് നമ്മളുടെ ഹൃദയം, സ്നേഹം എല്ലാം അല്ലെ, നിറയെ സ്നേഹം നമ്മൾ സ്പെഷ്യലി നമ്മൾ മോർണിംഗ് സവാരിയിലൂടെ പറയുന്നു. അതോടൊപ്പം തന്നെ ARM സിനിമയിലെ അങ്ങുവാന കോണിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ട്, ആ ഒരു പാട്ടിലൂടെ മികച്ച ഗായികയ്ക്കുള്ള തൻ്റെ ആദ്യത്തെ ദേശീയ പുരസ്കാരം പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മി സ്വന്തമാക്കിയ ആ ഒരു വിശേഷവും ഇന്നലത്തെ ദിവസത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷം നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കി അവാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ മാറ്റ്നി മാഷപ്പിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ DM1സിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യലായിട്ട് നല്ല നല്ല വിഷസും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിൽ പറയാവുന്ന സമയമാണ് കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ, നിങ്ങളുടെ DM1സിനുള്ള വിഷസും ഒക്കെ തന്നെ പോരട്ടെ. വിജീഷ് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടാണ് വിജീഷ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇഫ്തിഹാറുദ്ദീൻ്റെ ഗുഡ് മോർണിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബിനോയ് ടി ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ബിനോയ്, വെരി ഗുഡ് മോർണിംഗ് നിസ്സ എന്ന് പറഞ്ഞിട്ട് തമ്പു എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ളൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, അദ്ദേഹത്തിനും വളരെ വളരെ സ്പെഷ്യലായിട്ട് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും വിഷസും വിശേഷങ്ങളും എല്ലാം തന്നെ ഇനിയും പോരട്ടെ. ആർക്കെങ്കിലും DM1സിന് ആർക്കെങ്കിലും സ്പെഷ്യൽ, ഓ ജിജു ശ്യാമായിരുന്നല്ലേ, ആ അത് കൊള്ളാം. കുറേ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നല്ലോ ജിജുവിൻ്റെ മെസ്സേജ് എത്തുന്നത്, കുറച്ച് ബ്രേക്കിന് ശേഷമാണല്ലേ. എനിവേ ജിജുവിനും ഒരു നല്ല ഡേ സ്പെഷ്യലി. വിഷയം ഇവിടെ തമ്പു എന്നാണ് പേര് കിടക്കുന്നത് കേട്ടോ, അതാണ് ഞാൻ പെട്ടെന്ന് ആ പേരിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. കൂടെ സജീഷ് സരീഷയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സജീഷ്, ഒരു നല്ല ഡേ സജീഷിനും വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ജൂലൈ 19 നിങ്ങളുടെ DM1സിന് ആർക്കെങ്കിലും വിഷസൊക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒന്നത് മെസ്സേജിൽ നിങ്ങൾ അയച്ചിട്ടുള്ളൂ കേട്ടോ. സേവിച്ചൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ള ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്, ഞാനൊരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് മേഘം സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് ഇതാ ഇനി വരാൻ പോകുന്നത്. മോർണിംഗ്

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
6: Joy Alukas brings you the joy of summer.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: This is
9: Morning Safari, Morning Safari,
2: Morning Safari,
9: Morning Safari.
10: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
11: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
15: Just feel like you're
16: home. Chennai Beats.
17: Tamil, head of the hour.
18: In the art of Podumar Kulanda.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ആൻഡ് ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
0: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: is Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. ജൂലൈ 19-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. കുറച്ച് പേരുടെ മോർണിംഗ് മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കൽ മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് സാജൻ, ആളും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ഡി കെ നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അർഷദ്, അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജും ഒരു വോയിസ് നോട്ടൊക്കെ ഉണ്ട്, ഞാനത് തീർച്ചയായിട്ടും കേൾക്കുന്നതായിരിക്കും കേട്ടോ. കൂടെ തന്നെ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മോർണിംഗ് വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ്. എബിൻ തോമസ് ആൻഡ് ഫാമിലി ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മോർണിംഗ് എല്ലാവർക്കും നന്നായിട്ട് വിഷ് ചെയ്യുന്നു, നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള ആശംസകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ ആ ഒരു ഫൈനൽ പോരാട്ടം എന്തായി മാറും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമയമാണ്.
0: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
6: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
5: മെസ്സിയുടെ ബ്രില്യൻസും അല്ലെങ്കിൽ അനുഭവ സമ്പത്തും യമാലിന്റെ വേഗതയും ഇതൊക്കെയായിരിക്കും ഇന്നത്തെ മത്സരത്തെ നമ്മൾക്ക് മത്സരത്തിന് മുമ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. മെസ്സിയുടെ അനുഭവ സമ്പത്തും ആ ഒരു ബ്രില്യൻസും അർജന്റീന എന്ന് പറയുന്ന ടീമിൻ്റെ ആ ഒരു ഫയർ പവറും എല്ലാം കൂടെ ചേരുന്നു. അതോടൊപ്പം തന്നെ യമാലിൻ്റെ വേഗതയും തമ്മിലുള്ള പോരാട്ടം എന്നാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഉള്ള അല്ലെങ്കിൽ ഫുട്ബോൾ വിദഗ്ധരൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും പോരാട്ടങ്ങളുടെ ഒരു പോരാട്ടം എന്ന് ഇന്നത്തെ മത്സരത്തെ നമുക്ക് ഉറപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്താകും ഇന്നത്തെ ഒരു മത്സരം? ഞാൻ കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തെ സംബന്ധിച്ച് പലരും എന്നോട് പറഞ്ഞൊരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാച്ചായിട്ട് മുന്നേ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ഫൈനൽ പോരാട്ടം വരുന്നത്? നാളെ ഈ സമയത്ത് ആരുടെയൊക്കെ പ്രിഡിക്ഷൻസ് കറക്റ്റായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ മത്സരത്തിൻ്റെ, നമ്മുടെ അർജന്റീന വേഴ്സസ് സ്പെയിൻ എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ പോരാട്ടത്തിൻ്റെ ഫലം എന്തായിരിക്കും, ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. അതെല്ലാം എന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ചും സംസാരിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഇന്ന് നടക്കുന്ന ആ ഒരു പോരാട്ടം എന്ന് പറയുന്നത് കേവലം ഒരു കിരീട പോരാട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ചരിത്രം തിരുത്തി കുറിക്കാനുള്ള ഒരു വലിയ അവസരം കൂടി ടീമുകളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്പാനിഷ് പടയനെ മറികടന്ന് കിരീടം നിലനിർത്തി കഴിഞ്ഞാൽ അർജന്റീന ലോകകപ്പ് ഹിസ്റ്ററിയിൽ തുടർച്ചയായിട്ട് 2 തവണ ചാമ്പ്യന്മാരാകുന്ന മൂന്നാമത്തെ രാജ്യമായിട്ട് അർജന്റീന മാറും എന്ന് പറയുന്ന ഒരു ചരിത്രം കൂടി അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താകും ഇന്നത്തെ അർജന്റീന വേഴ്സസ് സ്പെയിൻ മാച്ച് എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ മാച്ച് എങ്ങനെയാകും എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. 4444917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി അഭിപ്രായങ്ങളായിട്ട് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. അരവിന്ദന്റെ അതിഥികൾ എന്ന സിനിമയിലൊരു നല്ല പാട്ടുണ്ടല്ലോ, റാസാത്തി എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ് ഇപ്പതാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്. ജൂലൈ 19 ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഞെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നത്തെ ഫൈനൽ പോരാട്ടം എങ്ങനെയായി തീരും ഒന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 ലേക്ക്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദി ജോയ് ഓഫ് സമ്മർ.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഹായ്, നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഞാൻ ചോദിക്കായിരുന്നു, എന്താകും ഫൈനൽ പോരാട്ടം, എങ്ങനെയായിട്ട് മാറും, എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും അടിപൊളി മറുപടികൾ എനിക്കിവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാഹിസ്, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ദാ ഇങ്ങനെയാണ്. ബാഹിസ് പറയുന്നത്, ഓക്കെ, ആളുടെ മെസ്സേജ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടെ. ഓക്കെ, സ്പെയിൻ 2 ഗോൾ അടിക്കും, ഓക്കെ, ആദ്യ പകുതി. ഓക്കെ, അതിനുശേഷം 2 പകുതിയിൽ അർജന്റീന 4 ഗോൾ അടിച്ച് കളി വിജയിപ്പിച്ച് അർജന്റീന കപ്പടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ബഹൈസ് ആളുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു കിടിലം പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ബഹൈസിൻ്റെ ഒരു അഭിപ്രായത്തിൽ. 4 ഗോളിലായിരിക്കാം അർജന്റീനയുടെ വിജയം, അവർ കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അബുവിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, മെസ്സിയെ അത്രമേൽ ഇഷ്ടമായതുകൊണ്ട് കപ്പ് മെസ്സി എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ടതാണ് ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബ്ബ്, അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും മെസ്സി കപ്പെടുക്കും, അക്കാര്യത്തിൽ സംശയമില്ല. 2-1 അർജന്റീന സ്പെയിനെ പരാജയപ്പെടുത്തി ആ ഒരു കപ്പ് സ്വന്തമാക്കും. വീണ്ടും ഒരു കപ്പിലേക്ക് അർജന്റീന തന്നെയായിരിക്കും എത്താനായിട്ട് പോകുന്നത് എന്നാണ് നമ്മുടെ അബു, അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അഭിപ്രായം. മെസ്സി കപ്പെടുക്കണം എന്നുള്ള ആ ഒരു മോഹം മനസ്സിൽ വീണ്ടും ഉണ്ട് എന്ന് തന്നെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഷഫീർ പി ജെ പറയുന്നത്, അർജന്റീന 2-1 എന്ന് പറയുന്ന ആ ഒരു സ്കോർ ആയിരിക്കും ഇന്ന് സംഭവിക്കുക എന്ന് ആണ് ഷഫീർ പി ജെയുടെ ഒരു പ്രഡിക്ഷൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ എന്താണ്, എങ്ങനെയായി തീരും? അഷ്കർ പി ഹംസ, ഗുഡ് മോർണിംഗ് കേട്ടോ, ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ഫൈനൽ പോരാട്ടം എങ്ങനെയായിരിക്കും, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണോ, എങ്ങനെയായിരിക്കും ആ ഒരു മത്സരത്തിൻ്റെ പോക്ക്, ഇതാണ് ഈ ടൈമിൽ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ പ്രഡിക്ഷൻസിനെ സ്വാഗതം ചെയ്യുകയാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് വിളിക്കാട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എങ്ങനെയാകും, അല്ലെങ്കിൽ ഇത്തവണത്തെ ഈ ഒരു 2026 ലോകകപ്പ് നൽകിയ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന നല്ല മെമ്മറീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കളത്തിലെ ചില മൊമെൻറ്റ്സ് ഒക്കെ നമ്മൾ മറക്കില്ലല്ലോ. അങ്ങനെ 2026 ലോകകപ്പ് അവശേഷിപ്പിച്ച് പോകുന്ന ഒരുപാട് നല്ല ചരിത്ര മുഹൂർത്തങ്ങളുണ്ട്, ചില മെമ്മറീസ് ഉണ്ട്, കളത്തിന് പുറത്തെ നല്ല മനോഹരമായിട്ടുള്ള ഓർമ്മകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. പ്രധാനമായിട്ട് ഇന്നത്തെ ഒരു ഫൈനലിൻ്റെ പ്രഡിക്ഷൻ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-4917, 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. 5000-9017 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കുകയാണ്. വരുന്നത് ചാർലി മൂവിയിലെ പാട്ട്, ഇതാ ഇങ്ങനെ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ജോയ് അലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Riyalsഉം.
8: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Riyalഓ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
7: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
9: You're listening to
10: Morning Safari.
9: Morning Safari.
10: Morning Safari.
0: Only on Radio Suno

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: home. Chennai Beats. Beats.
7: Tamu, head of the hour.
8: In the art of Podumakulanda.

റോജ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബിനുമോൻ, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്. എന്റെ പേര് ബിനുമോൻ, ഞാൻ പോർച്ചുഗലിന്റെ ആളാണ്. എന്നാലും അർജന്റീന ജയിക്കണം എന്നാണ് ആഗ്രഹം, പക്ഷെ തിരിച്ചായിരിക്കും സംഭവിക്കുക. ഓക്കെ, സ്പെയിൻ 1-0 അങ്ങനെ ആവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ബിനുവിൻ്റെ ഒരു പ്രഡിക്ഷൻ ബിനു പറയുന്നത്. കൂടെ തന്നെ അബൂബക്കറിൻ്റെ മെസ്സേജ്, സ്പെയിൻ 2-1 എന്നുള്ളതായിരിക്കും ഇന്നത്തെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളൊരു പ്രഡിക്ഷൻ ആള് അബൂബക്കറുടെ ഒരു പ്രഡിക്ഷനാണ് അങ്ങനെ വന്നു നിൽക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ, എന്താണ് നിങ്ങളെങ്ങനെ പറയുന്നു എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000-917 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കൂടി നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ എം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ളൊരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ വായിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വളരെ അത്ഭുതത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ശ്രദ്ധിച്ച ഒരു ടീമുണ്ടായിരുന്നു. ലോകം ഇന്ന് ഒരു കപ്പ് ജേതാവിനെ കണ്ടു. ഞങ്ങൾ കണ്ടത് ഒരു നാൾ നമ്മുടെ ഇന്ത്യയുടെ പേരും ലോകവേദിയിൽ മുഴക്കാൻ പോകുന്ന ഒരു തലമുറയെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ചാമ്പ്യൻസ് ഓഫ് ഗോദിയ കപ്പ് 2026 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തകളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം മിനർവ അക്കാഡമി FC വളരെ ഗംഭീരമായിട്ട് അവരുടെ തേരോട്ടം തുടരുന്ന കാഴ്ച എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ മണ്ണിൽ ആ ഒരു മിനർവ എന്ന് പറയുന്ന ആ ഒരു അക്കാഡമി തീർത്തുകൊണ്ടിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള അവരുടെ ആ ഒരു കുട്ടികൾ അവരുടെ ആ ഒരു സന്തോഷമൊക്കെ നമ്മൾ കണ്ട, ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നില്ല. അവർ ആദ്യത്തെ ആ ഒരു ഹെൽസിങ്കി കപ്പ് വിജയിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന അവരുടെ ഒരു സന്തോഷവും ഒക്കെ നമുക്ക് ഭയങ്കര അഭിമാനം നൽകിയൊരു കാര്യമായിരുന്നു. എന്തായാലും ലോകത്തെ മികച്ച യൂത്ത് ടൂർണമെൻ്റ് ആയിട്ടുള്ള ഗോദിയ കപ്പിൽ മിനർവ FC വീണ്ടും അവരുടെ ഒരു കിരീടം നിലനിർത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും മിനർവ FC ഒരാഴ്ചക്കിടെ അവർ സ്വന്തമാക്കുന്ന 2-ാമത്തെ ഒരു ഇന്റർനാഷണൽ കിരീടമാണ് കേട്ടോ ഈ ഒരു കിരീടം എന്ന് പറയുന്നത്. ഹെൽസിങ്കി കപ്പിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽസിങ്കി കപ്പിലും മിനർവ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ

0: വരും തലമുറയിലെ പുതിയ ചാമ്പ്യന്മാരാണ് അവർ. അവരിനിയും ഇനിയും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കി മുന്നോട്ട് പോകട്ടെ, എന്താ പറയുക, പുതിയ ചരിത്രങ്ങൾ അവർ കുറിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ, ഞാൻ നാട്ടിൽ നിന്നും എത്തിയിട്ടോ, അജയ് കൊച്ചിനാണ്, വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, കളി ഒരു 80 മിനിറ്റ് ആക്കിയാൽ സ്പെയിൻ ജയിക്കും, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് സനൽജിയുടെ മെസ്സേജിൻ്റെ അവസാനം 10-15 മിനിറ്റാണ് പ്രശ്നം. അമ്പാനേ, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും, അതായത് അവസാന നിമിഷങ്ങളിൽ കത്തിക്കാളുക അല്ലെങ്കിൽ എന്താ പറയുക, തച്ചുടയ്ക്കുക എന്നൊക്കെ പറയത്തില്ല, എന്ന് പറഞ്ഞ പോലെയാണ് അർജന്റീനയുടെ ആ ഒരു ഫയർ പവർ എന്ന് പറയുന്നത് ആ ഒരു ഫൈനൽ മൊമെന്റിൽ. അത് എന്താ പറയുക, അതിനെ പിടിച്ചു കെട്ടാനായിട്ട് സ്പെയിന് പറ്റുമോ അറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ, അങ്ങനെ പിടിച്ചു കെട്ടാൻ സ്പെയിന് സാധ്യമാകുമോ? കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ട് ഏത് പവറിലാണ് അർജന്റീന തിരിച്ചു വന്നത് അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ അവസാന മിനിറ്റുകളിൽ എന്നുള്ളത്. മത്സരം തീരുന്നില്ല, അവസാന മിനിറ്റ് വരെ മത്സരം ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ടീമുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ടീമായിട്ട് അർജന്റീന മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തച്ചുടക്കിൽ നമുക്ക് ഫൈനലിലും കാണാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ കാത്തിരിക്കുന്ന കാര്യം. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഖത്തർ സമയം 10 മണിക്കായിരിക്കും ഫൈനൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിഗംഭീരമായിട്ട് ആ ഒരു മത്സരം മുന്നോട്ട് വരട്ടെ. നാളെ ഈ സമയത്ത് നമ്മൾ ആരെക്കുറിച്ചായിരിക്കും സംസാരിക്കുക അല്ലേ? അതും ഈ സമയത്ത് ഒരു ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ പ്രെഡിക്ഷൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക്.
1: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ലോക കപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
5: In association with
6: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
7: ഹലോ നമസ്കാരം, ഞാൻ സുദേവ് നായർ.
8: 500-ലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
9: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Radio Sonora. 91.7 FM.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Doctor on air brought to you by Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: You're listening to
7: Morning Safari.
8: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
0: Suno. Updates.
5: Suno Updates like swagatham. Updateukalumayi Nisa. തടവുകാർ നിർമ്മിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇനി പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വാങ്ങാം. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പീനൽ ആൻഡ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിപ്പാർട്ട്മെന്റാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പൊതുജനങ്ങൾക്ക് സൗം എന്ന ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ ജൂലൈ 19 ഞായറാഴ്ച ഇന്ന് മുതൽ ഈ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നിയന്ത്രിക്കാൻ ഖത്തരി റഫറിയായ ഖമീസ് അൽ മറി. ഇന്ന് ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫൈനലിലാണ് ഖമീസ് അൽ മറി സപ്പോർട്ട് വീഡിയോ അസിസ്റ്റന്റ് റഫറിയായി പ്രവർത്തിക്കുക. സ്ലൊവേനിയയിൽ നിന്നുള്ള സ്ലാവ്കോ വിൻസിച്ച് ആണ് ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്ന പ്രധാന റഫറി. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച റഫറിമാരെയാണ് ഫിഫ ഫൈനൽ മത്സരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗോൾ മഴ പെയ്ത ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് 3rd സ്ഥാനം സ്വന്തമാക്കി. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള 2026 ലോകകപ്പ് സ്വപ്ന ഫൈനലിനായി ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നു. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടങ്ങളുടെ പോരാട്ടം നടക്കുക.

0: This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Google Play Store and App Store.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
8: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
11: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rialsും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
6: In association with
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
8: Action.
9: Mone Dinesha, adimohamana, adimoham.
8: Horror.
10: Thanikku pogan anuvada illa.
5: Or drama.
11: Ente kudumbam, ente swargaraji.
5: Ishta genre idanengilum ivide to get ready. Radio Suno Cinematic Universe Matinee Mashup Nyayar Mudal Vyadam Vare Uchakki 2 Mani Mudal
12: Brought to you by Safari World Class Shopping Experience Doha Qatar
13: And ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
14: ചന്ദ്രശേഖരിക്കും സൂപ്പർ ഹീറോ ആണോ?
15: You are listening to Radio

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ലോകകപ്പിന്റെ ആവേശം ഇങ്ങനെ വാനോളം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് പേരുടെ ഗംഭീര പ്രഡിക്ഷൻസ് ഒക്കെ ഇനിയും എനിക്കിവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ബദ്രുദ്ദീൻ സ്പെയിൻ ജയിക്കണം എന്നൊരു ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ ആ ഒരു മെസ്സേജിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സജീറിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഫസ്റ്റ് ഹാഫിൽ ഗോളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് സജീർ പള്ളിക്കൽ പറയുന്നത്. 65-ാമത്തെ മിനിറ്റ് അടക്കമാണ് കേട്ടോ പ്രഡിക്ഷൻ വരുന്നത്. 65-ാമത്തെ മിനിറ്റിൽ സ്പെയിൻ ഒരു ഗോൾ അടിക്കുന്നു, അങ്ങനെ അവർ വിജയത്തിലേക്ക് എത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ അവസാന നിമിഷത്തിൽ തിരിച്ചു കയറി വരാനുള്ള അർജന്റീനയുടെ ആ ഒരു ഉശിരിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ലോകകപ്പിൽ ഉടനീളം നമ്മളത് കണ്ടതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചടി സംഭവിക്കും ഓ ഇല്ലയോ എന്താകും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാച്ച് പ്രെഡിക്ട് ചെയ്യാൻ കുറച്ച് കടുപ്പമുള്ളൊരു മത്സരമായിട്ട് തോന്നുന്നു. പക്ഷേ എന്തായാലും കളത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി മറിഞ്ഞ് എന്താ പറയുക, അടുത്തൊരു ചരിത്രം അവിടെ പിറക്കുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. പ്രഭുജിയുടെ മെസ്സേജ്, അർജന്റീന വിജയിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് പ്രഭുജിയുടെ ഒരു പ്രെഡിക്ഷൻ എത്തിയിട്ടുള്ളത്. സാദിഖ് പറയുന്നത് സ്പെയിൻ 3-2. യമാൽ മെസ്സി പോരാട്ടമായിരിക്കും നമ്മൾ കാണുക എന്നാണ് സാദിഖിൻ്റെ ഒരു ഒരു അഭിപ്രായം വന്നിട്ടുള്ളത്. മുഹമ്മദ് അനസിൻ്റെ മെസ്സേജും ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും ഗംഭീര പ്രഡിക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ നോവലിനെ കുറിച്ച് കൂടി അറിഞ്ഞാൽ, ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 ലോകകപ്പ് കണക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ലോകകപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കപ്പെടുന്ന ഒരു നോവലാണിത്. ഈ നോവൽ എഴുതിയിരിക്കുന്നത് റിഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, റിഫ ഷലീസ് എന്നാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, തിരൂർ പുതുപ്പള്ളി ശാസ്ത ALP സ്കൂൾ അധ്യാപകനും ഡോക്യുമെൻ്ററി സംവിധായകനുമാണ് റിഫ ഷലീസ് ചേന്നറ. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. ഈ നോവലിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ 2022 ലോകകപ്പും മെസ്സിയും ഒക്കെ തന്നെ ഈ ഒരു കഥയിൽ വളരെയധികം കണക്റ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ നോവലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപായിട്ട് അടുത്ത പാട്ട്, കൂടെ മൂവിയിലെ പാട്ട് നമ്മൾ കേൾക്കുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. ബെന്നി ദയാൽ പാടിയ പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് ഇതാ ഈ ഒരു മോർണിംഗിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈ 19 ഞായറാഴ്ച ദിവസമാണ്, മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജെന്നിസ നിങ്ങൾക്കൊപ്പം. മെസ്സി, നോവൽ, 2022 ലോകകപ്പൊക്കെ നമുക്ക് ഏറ്റവും ഫേവററ്റ് ആണ്. അപ്പോൾ ആ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പാട്ടിലേക്ക്.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 Million Real ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: ജലോത്സവം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു.
1: മോർണിംഗ് സവാരി വിശേഷങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു വരായിരുന്നു. ലോകകപ്പിന്റെ ഒരു ആവേശത്തിൽ ഒരു നോവൽ, അതായത് 2022 നമ്മുടെ ഖത്തർ ലോകകപ്പിന്റെ സമയത്ത് എഴുതപ്പെട്ട ഒരു നോവൽ. ആ നോവൽ വീണ്ടും ഒരു പരിഷ്കരിച്ച പതിപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് 2022 നമ്മുടെ ഖത്തർ ലോകകപ്പിന്റെ സമയത്ത് എഴുതപ്പെട്ട ഒരു നോവൽ. ആ നോവൽ വീണ്ടും ഒരു പരിഷ്കരിച്ച പതിപ്പിലേക്ക്

0: ഒരു നോവലുമായി എത്തിയിരിക്കുകയാണ്. നോവലാണ്, ഈ നോവലിന്റെ പേര് ഖനീസ എന്നുള്ളതാണ് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അങ്ങനെയാണ് ഫുൾ പേര്?
1: ഫുൾ പേര് അതാണ് വരുന്നത്.
0: ഓ, അടിപൊളി അടിപൊളി. അപ്പൊ ഈ ഖനീസ എന്ന് പറയുന്ന നോവലും ഫുട്ബോളും തമ്മിലുള്ള കണക്ഷൻ എന്താണ്?
1: ഖനീസ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ട് കാണിക്കുകയാണ്. അത് ഫുട്ബോളും ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് നോവൽ മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ സോക്കുവാക്കിഫിൽ ലഭിക്കുന്ന ഈ ഷോപ്പ് നമ്പർ 13A ലഭിക്കുന്ന ഒരു പ്രത്യേക ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗം ഈ നോവലിൽ നോവൽ കാണാൻ മലപ്പുറത്ത് നിന്നുള്ള ഒരു സെവൻസ് ഫുട്ബോൾ താരം അങ്ങോട്ട് ഖത്തറിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. സെവൻസ് ഫുട്ബോൾ താരം നല്ല കളിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുന്നത്. അപ്പൊ ഇഞ്ചുറി പറ്റിയ സമയത്ത് അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാകുന്നു പേടിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഫുട്ബോൾ വ്ളോഗിങ് ആരംഭിച്ചു. ആ ഫുട്ബോൾ വ്ളോഗിങ്ങിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഖത്തറിലെത്തുന്നത്. ഖത്തറിലെത്തിയിട്ട് ഖത്തറിലെ വേൾഡ് കപ്പ് കാഴ്ചകൾക്കിടയിലൂടെ കഥ മുന്നോട്ട് കൊണ്ടുപോവാണ്. ആ കഥയുടെ ഭാഗമായിട്ട് സിറിയയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി പരിചയപ്പെടുന്നുണ്ട് ഒരു സുഹൃത്തിനെ. ആ സുഹൃത്തും കൂടി ഇതിന്റെ കഥയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. സുഹൃത്തും ഒരു മെസ്സിയുടെ വലിയൊരു ആരാധികയായിരുന്നു. കണക്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
0: ഓക്കെ, അപ്പം 2022 ലോകകപ്പ് കണക്ട് ചെയ്യുന്ന ഒരു നോവലാണിത്.
1: ആ പരിപൂർണമായിട്ട് കണക്ട് ചെയ്യുന്ന നോവൽ, പ്രത്യേകിച്ച് മെസ്സിയുടെ ആദ്യ കിരീടം കൂടിയാണല്ലോ. 36 വർഷം ശേഷമാണ് കിരീടം നേടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ 36 അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 36 അധ്യായങ്ങൾ കൂടിയാണ് അവസാനിക്കുന്നത്.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇതിലൊക്കെ തന്നെ ഫുട്ബോൾ വരുന്നുണ്ട്, മെസ്സി വരുന്നുണ്ട്. മെസ്സി നോവലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും മെസ്സി നോവലിൽ നിറഞ്ഞിട്ട്, മെസ്സി മാത്രമല്ല സെവൻസ് ഫുട്ബോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റു കളിക്കാരും ഇപ്പോ ഏറ്റവും അവസാനത്തെ അധ്യായം വരുന്നത് ഹൂ ഇസ് ഗോട്ട് എന്നുള്ള അധ്യായമാണ്. അവസാനത്തെ അധ്യായം 36-ാമത്തെ അധ്യായം വരുന്നത് ഹൂ ഇസ് ഗോട്ട് എന്നുള്ള. മാത്രമല്ല ഇതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷനും അറബിക് വേർഷനും കൂടി പ്ലാനുണ്ട്. അതുകൂടി ഉണ്ട്. അതിനേക്കാൾ വലിയ ആഗ്രഹം ഇത് സ്പാനിഷിലേക്ക് മാത്രമാണ്. അപ്പൊ അതിനൊക്കെ ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാനിപ്പോ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്ത് ഇത് ഒരുപാട് പുസ്തകങ്ങൾ ഖത്തറുമായി ബന്ധപ്പെട്ട് വേൾഡ് കപ്പ് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ 10 പുസ്തകം അറിയുണ്ട്. പക്ഷെ എല്ലാം ഒരു യാത്രാവിവരണോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് ഒരു
0: സാധനങ്ങളാണ്.
1: ഫിക്ഷൻ രൂപത്തിൽ ഒരെണ്ണം പോലും അറിയിട്ടില്ല. കേരളത്തിലും ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് വൈഡ് ആയി നോക്കുന്നത് തന്നെ ഫിക്ഷൻ രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സെർച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് വേറെ ഒന്നും കണ്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റേതെങ്കിലും രാജ്യത്തുണ്ടോന്ന് അറിയില്ല. ഞാൻ എല്ലാ ഹാൻഡിലുകളും സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ ഒരു ഫിക്ഷൻ രൂപത്തിൽ മെസ്സിയുടെ കഥ നോവൽ രൂപത്തിൽ വന്നിട്ടില്ല. പ്രത്യേകിച്ച് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. റൊണാൾഡോ വരുന്നുണ്ട്, മറഡോണ വരുന്നുണ്ട്, അതേപോലെ തന്നെ നെയ്മർ വരുന്നുണ്ട്. എല്ലാവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടങ്ങൾ കൂടി ഇത്രയും ഈ കാലഘട്ടത്തെ കുറിച്ചിട്ടും കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത്.
0: ഒരു കംപ്ലീറ്റ് ഫുട്ബോൾ നോവൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലേ?
1: പൂർണ്ണമായിട്ട് വിശേഷിക്കാം. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം, വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം, ഭിന്നശേഷിക്കാരെ സപ്പോർട്ട് ചെയ്ത് വേൾഡ് കപ്പ് എന്നുള്ള കാര്യത്തിൽ അതൊരു മെസ്സേജ് ആയിട്ട് അതിൽ വരുന്നുണ്ട്. അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ ഭാഗം.
0: ഓക്കെ, അതോടൊപ്പം തന്നെ ഖനീസ എന്ന് പറയുന്ന ആ ഒരു പേര് ഒരു അർത്ഥമുള്ള വാക്കാണോ അതോ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത വേർഡാണോ?
1: അർത്ഥമില്ലാത്ത പേരാണ് ഖനീസ. ഖനീസ എന്നുള്ള അർത്ഥമില്ലാത്ത പേരാണ്. ചില ഖനീസനോട് സമാനമായ ചില പേരുകൾ ചില അറബി പേരുകളായിട്ട് വരുന്നുണ്ട്. ഈ നമ്മള് അത് കെ ആണ് വരുന്നത്. ഇനിഷ്യലി ക്യൂ വെച്ചാണ്
0: സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോവലിന്റെ പേര് മുഴുവൻ പറഞ്ഞോളൂ.
1: ആ പറയാ, ഖനീസ, ഷോപ്പ് നമ്പർ 13A, സൂക്ക് വാക്കിഫ്.
0: ഓ, അടിപൊളി. അങ്ങനെ ഒരു പേരിലൊരു നോവൽ അല്ലേ, തകർപ്പൻ.
1: തീർച്ചയായിട്ടും. അവസരം ഇനി പ്രത്യേകിച്ച് ഇന്നിപ്പോ ഇനി 2-ാമത്തെ ഒരു കിരീടം കൂടി മെസ്സി ചൂടുന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്.
0: തീർച്ചയായിട്ടും.
1: പിന്നെ കുറച്ചും കൂടി 1-ാം കിരീടത്തിന് എപ്പോഴും ആദ്യത്തെ കിരീടത്തിന് എപ്പോഴും
0: ഭംഗി കൂടുതലാണ്. അതെ അതെ, ഉറപ്പായിട്ടും.
1: തീർച്ചയായിട്ടും നീണ്ട കാത്തിരിപ്പാണ്.
0: ഇന്നത്തെ ഒരു പ്രഡിക്ഷൻ എന്താണ്, ഇന്നത്തെ മാച്ച് എങ്ങനെയാവുന്ന പ്രഡിക്ട് ചെയ്യുന്നത്?
1: ഇന്ന് പ്രഡിക്ഷൻ പ്രവചനാതീതാണ്. എന്തായാലും ഒരു മുൻതൂക്കം അർജന്റീനയും കാണുന്നുണ്ട്. പക്ഷെ സ്പെയിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഏത് സമയത്തും അവരുടെ ലോക്ക് വരാം. പ്രത്യേകിച്ച് ടിക്കി ടാക്ക, അവര് ടിക്കി ടാക്ക മാത്രമല്ല അവര് പല ശൈലിയും ഇതില് പിന്തുടരുന്നുണ്ട്. കുറച്ച് പേടിയുണ്ട്.
0: താങ്ക് യു റിഫ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. റിഫ അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ. അദ്ദേഹത്തിന്റെ ഒരു നോവലിന്റെ വിശേഷങ്ങളായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്.
2: തീർച്ചയായിട്ടും ഖത്തറും ഖത്തറിനെ ചുറ്റിപ്പറ്റിയും സൂക്ക് വാക്കിഫും സൂക്ക് വാക്കിഫിലെ ആ ഷോപ്പ് നമ്പറും എല്ലാം ആ നോവലിന് പ്രതിപാദ്യ വിഷയമാകുന്നു എന്നുള്ളതാണ്.
3: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trust. ട്രസ്റ്റഡ് ഡ്രമജൻസ് പാർട്ണർ.
2: ഫുട്ബോളിന്റെയും കളി ആവേശവും ഒക്കെ ഇന്നത്തോട് കൂടിയിട്ട്.
0: അയ്യോ, ശരിക്കും പറഞ്ഞ ഭയങ്കര സങ്കടമാണ്. ഇത്ര ഞാനും അച്ഛനും കൂടെ കുറച്ച് മുമ്പ് സംസാരിക്കായിരുന്നു കേട്ടോ. നിസ നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യും?
2: നമ്മൾ ഇനി എന്ത് ചെയ്യും? അപ്പൊ എന്തായാലും ഈ ആവേശം തീരുന്നതിന് മുമ്പേ തന്നെ മത്സര ആവേശം

0: നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നുണ്ട്.
1: അതെ.
0: അപ്പൊ എന്തായാലും സിറ്റി എക്സ്ചേഞ്ച് ഒരുക്കുന്ന ഒരു പ്രെഡിക്ഷൻ കോൺടെസ്റ്റ് അവിടെ അപ്പാണ്. നിങ്ങൾക്ക് അവിടേക്ക് വന്ന് കമന്റുകൾ ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പോ ഐഫോൺ ആയിരിക്കും നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാനായിട്ട് പോകുന്നത്.
1: കാരണം പലരും ഇപ്പൊ വീണ്ടും കമന്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ആദ്യത്തെ കമന്റിൽ രണ്ട് ഓപ്ഷൻ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം കമന്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പേജിലേക്ക് പോവുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് നിങ്ങൾക്ക് അവിടെ നൽകാവുന്നതാണ്, കമന്റ് ചെയ്യാവുന്നതാണ്.
0: ഓക്കെ, ചിലപ്പോ ചില ആളുകൾക്ക് കുഞ്ഞു സങ്കടത്തോട് കൂടിയിട്ടായിരിക്കും ആ ടീമിന്റെ പേരെഴുതേണ്ടത്.
1: എന്നാലും കുഴപ്പമില്ല,
0: എന്നാലും
1: കിട്ടില്ല സമ്മാനങ്ങളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. വേഗം തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് വന്നോളൂ, സെർച്ച് ചെയ്യുക, പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാം കേട്ടോ.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഹായ്, ദിസ് ഈസ് ഫാസ്റ്റ്
3: ലാജൻ. അമ്മണേ, രംഗ ചടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്മാൻ തർസി
4: ഓടി മക.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.
0: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: ഫുട്ബോളിൻ്റെ ആവേശ ചൂടിൽ, ആവേശ കൊടുമുടിയിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കുറുമ്പന്മാരുടെ മാച്ചിൻ്റെ,
7: നമ്മൾ ഓൾറെഡി 7 മണിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവശേഷങ്ങളിലേക്ക് വന്നിട്ടുണ്ട്.
6: കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത്തരത്തിലുള്ള ഫീഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിലേക്ക് വരുന്നത്.
7: അതെ,
6: അപ്പൊ നമ്മുടെ കുട്ടികളോ,
7: അതെ, ഇതാരാണ് എന്താണെന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് എല്ലാരും പോയി. പിന്നെ അദ്ദേഹത്തെ കുറിച്ച്, ആ കോച്ച് ആരാണ്, അദ്ദേഹം എന്തൊക്കെ ചെയ്തു, അദ്ദേഹം എങ്ങനെയാണ് ആ ടീമിന് വേണ്ടിയിട്ട് ആ ടീമിനെ സെറ്റ് ചെയ്തത്, മിനർവ എന്ന് പറയുന്ന ആ ഒരു അവര് അക്കാഡമി എന്തുമാത്രം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞു. ഒരു ഹെൽസിങ്കി കപ്പിലാണ് ആദ്യം ഒരു ഇന്റർനാഷണൽ നേട്ടത്തിലേക്ക് എത്തിയത്.
6: അപ്പൊ എന്തായാലും കുട്ടികള്, നമ്മുടെ ഇന്ത്യൻ കുട്ടികളുടെ മനോഹരമായിട്ടുള്ള ഒരു വളർന്നു വരുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
7: അവർ വീണ്ടും ഗോതിയ കപ്പിലും ആ ഒരാഴ്ചക്കുള്ളിൽ 2 ഇന്റർനാഷണൽ നേട്ടങ്ങൾ ആ ടീം സ്വന്തമാക്കി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഭാവി അവരിലൊക്കെ വളരെ പ്രതീക്ഷകൾ നിൽക്കുന്നു.
6: വണ്ടിയിൽ വരുന്ന സമയത്ത് ഇതായിരുന്നു ചർച്ച.
7: അപ്പൊ
6: നമുക്ക് ഇപ്പഴേ പറയാം, അടുത്ത ഫിഫയ്ക്ക് ഇവരെ കിട്ടുമോ? യോഗ്യതാ
7: മത്സരം, കുഞ്ഞു പിള്ളേരാണല്ലോ, അവര് അവരിനി വളർന്ന് വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതൊരു ഭാവി പ്രതീക്ഷ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ പ്രതീക്ഷകൾക്കനുസരിച്ച് എല്ലാം സംഭവിക്കട്ടെ,
6: ഉയരാൻ സാധിക്കട്ടെ.
7: തീർച്ചയായിട്ടും ഇനി വരും ഫിഫകളിൽ
6: ഇന്ത്യയുടെ സാന്നിധ്യം
7: ഉറപ്പിക്കാൻ അവർക്ക് സാധിക്കട്ടെ, വരും ടീമുകൾക്കും കുട്ടികൾക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് നമ്മളും ആശംസിച്ചുകൊണ്ട് ഹൈഡ് ആൻഡ് സീക്കിലേക്ക് നമ്മൾ പോവാണ്. സൂചനകളിലേക്ക് പോയിട്ട് ഒരു പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സിനിമയിലേക്ക് നമ്മളൊന്ന് പോവാണ് കേട്ടോ.
6: ഓക്കെ, 2019 ഈ സിനിമ റിലീസാകുന്നത്.
7: അതെ, ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്.
6: ഓക്കെ, സ്ഥലത്തിന്റെ പേര് ഈ സിനിമയിൽ വരുന്നു.
7: അതെ, ഒരു സ്ഥലത്തിന്റെ പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. നിങ്ങൾ ഇന്ന് കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഈ സിനിമ കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമെന്ന് കരുതുന്നു. അധികമൊന്നും ആലോചിക്കാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഈ സിനിമ ഞാൻ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ എടുക്കും
6: എന്ന് പ്രതീക്ഷിച്ചു.
7: അപ്പൊ ആ പ്രതീക്ഷ ഇന്ന് ഞാൻ തെറ്റിച്ചില്ല, ഇന്ന് ആ പ്രതീക്ഷയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ 5000 009 17 എന്ന നമ്പറിലേക്ക്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
4: You're listening to Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. 2019-ലാണ് ഈ സിനിമ റിലീസാകുന്നത്. ഒരു സ്ഥലത്തിന്റെ പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നു. ഒരു സ്ഥലത്തിന്റെ പേരും ഒരു രാജ്യത്തിന്റെ
6: പേരും കറക്റ്റാണ്. മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് അധികമൊന്നും ആലോചിക്കാതെ നിങ്ങൾക്ക് വേഗം തന്നെ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് ആണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്.
5: അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഫുട്ബോളിന്റെ ആവേശം, മത്സര ആവേശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിരവധി സമ്മാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ടുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു.
7: Let's play football. Football Mania.
8: Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco. The original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service. Salwa Road, Qatar.
9: In association with...
10: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
5: ഈ ഫുട്ബോൾ ആവേശമൊക്കെ നടക്കുന്ന സമയത്ത്, ഫിഫയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫിഫയുടെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് സംഭവങ്ങളൊക്കെ വാങ്ങുക, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമുക്ക് സമ്മാനങ്ങളായിട്ടും പലരും തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വളരെ എന്താ പറയുന്ന കാര്യത്തോട് കൂട്ടിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2026 വേൾഡ് കപ്പിലെ മെർച്ചൻഡൈസ് സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ സൽവാർ റോഡിലുള്ള വോൾവിലേന്റെ ആ ഒരു ഷോറൂമിലേക്ക് ചെന്നാൽ മതി.
6: ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ കാത്ത് ഓയിൽ ചേഞ്ചിനുള്ള ഡിസ്കൗണ്ടുകൾ കാത്തിരിക്കുന്നുണ്ട്.
5: 30% ഡിസ്കൗണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് സമ്മാനമായിട്ട് നേടാനുള്ള അവസരവും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ പേജിൽ ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
6: ഓക്കെ, ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കാണിക്കുന്ന സമയത്തും നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഫിഫ മെർച്ചൻഡൈസ് സമ്മാനമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെല്ലാ കാലത്തേക്കും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒന്നായിരിക്കും. അപ്പൊ ആ ഒരു സമ്മാനം സ്വന്തമാക്കാനുള്ള അവസരം കൂടി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ്.
5: വീഡിയോ ഷൂട്ടിന് എന്ന സമയത്ത് എനിക്ക് ഒഫീഷ്യൽ മെർച്ചൻഡൈസ്
6: തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ സമ്മാനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പേജിലേക്ക് നിങ്ങൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ.
5: ആ വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരു 30% റെഫറൻസ് എന്ന് പറയുന്നത്. ആർ ഡി എക്സ് മൂവിയിലെ പാട്ടിലേക്ക് പോകുന്നു. സമയം 9:17.

0: റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station. Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: You're listening to Morning Safari. Morning Safari.
4: Only on Radio Suno

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: ഒരു സ്പാനിഷ് മസാലയിൽ ഒരു അർജന്റീനിയൻ
1: മസാലയോ എന്താ പറയാൻ കവി ഉദ്ദേശിക്കുന്നത്?
0: അതല്ല, ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ ഈ ഒരു മത്സരം ഏറ്റവും കൂടുതൽ അർജന്റീന ഫാൻസിനേക്കാളും കൂടുതൽ
1: മറ്റേ
0: ട്രോളില് നമ്മൾ കണ്ട ബ്രസീൽ
1: ഫ്രാൻസ് കുളിപ്പിച്ചോണ്ട് കൊണ്ടുപോകുന്നല്ലേ.
0: അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ഈ ഒരു മത്സരം അർജന്റീന ഫാൻസിനോടൊപ്പം തന്നെ മറ്റു ഒരുപാട് ആരാധകരും കാത്തിരിക്കുന്ന മത്സരമാണ്. ടിക്കറ്റ് റേറ്റുകൾ കണ്ടിരുന്നു
1: 22, എനിക്ക് ഇന്ത്യൻ രൂപ 22 ലക്ഷത്തോളം, പിന്നെ ഫുഡിന്റെ റേറ്റും അങ്ങനെ കുറെ സംഭവങ്ങളുടെ റേറ്റ് കണ്ടു തള്ളി പോയിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് കിട്ടിയ വിവരങ്ങൾ അതൊക്കെയാണ്. ടിക്കറ്റിന്
1: വലിയൊരു റേറ്റ്, ഭയങ്കര റേറ്റിൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഖത്തറിനെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഫൈനൽ മത്സരം നിയന്ത്രിക്കാനായിട്ട് ഖത്തറി റഫറി ആയിട്ടുള്ള ഖമീസ് അൽമറി, അപ്പൊ അദ്ദേഹം കൂടി വളരെ സ്പെഷ്യൽ ആയിട്ട് സപ്പോർട്ട് വീഡിയോ അസിസ്റ്റന്റ് റഫറി ആയിട്ട് അദ്ദേഹം ഇന്നത്തെ ഫൈനൽ മത്സരത്തിന്റെ സാന്നിധ്യം ആകുന്നു എന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ 2026 ലോകകപ്പിൽ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള സാന്നിധ്യമാണ്. അപ്പൊ തന്നെ നമ്മുടെ ഖത്തറിൽ നിന്നുള്ള ടീമുകളൊക്കെ തന്നെ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് 2026 ഖത്തർ ലോകകപ്പ് വീണ്ടും ഖത്തർ സാന്നിധ്യം,
0: അല്ലെ, ഖത്തറിന്റെ പേരും സാന്നിധ്യവും അവിടെ ഊട്ടിയുറക്കപ്പെടുന്നു എന്നുള്ളതാണ്.
1: അതെ, ഒപ്പം തന്നെ ഈ മത്സരം നിയന്ത്രിക്കാൻ പോകുന്ന പ്രധാന റഫറി സ്ലൊവേനിയയിൽ നിന്നുള്ള അദ്ദേഹമാണ്, സ്ലാവ്കോ വിൻസിച്ച് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട റഫറി. അദ്ദേഹം ആയിരിക്കും പല മത്സരങ്ങളും നിയന്ത്രിച്ചിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലൊപ്പം തന്നെ സ്ലൊവേനിയക്കാരായിട്ടുള്ള അസിസ്റ്റന്റ് റഫറിമാരും അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച റഫറിമാരെയാണ് ഫിഫ ഫൈനൽ മാച്ചിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും വളരെ മനോഹരമായ, വളരെ ആരോഗ്യകരമായിട്ടുള്ള, എന്നാൽ ആവേശം തുളുമ്പുന്ന,
1: ആവേശം കൂടുന്ന മത്സരത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
2: ചെന്നൈ ബീറ്റ്സ്.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗ്ഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കാണ് റേഡിയോ സിനിമ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: അങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ റൈറ്റ് ആൻസേഴ്സ് ആരൊക്കെ അയച്ചു ആ പുണ്യ അടുത്താണ് മെസ്സേജ് ഇരിക്കുന്നത്, അപ്പൊ ഞാൻ അവഴിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം.
0: ഓക്കെ, എന്തായാലും ആനി ജോൺസ് ആള് UK എന്നാണ് നമ്മൾ കേൾക്കുന്നത്, അപ്പൊ ആ ത്രൂ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോർമൽ പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴാണ് ആയത് അപ്പൊ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടു തുടങ്ങിക്കോളൂ എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും.
0: അതുപോലെ തന്നെ ഹാരി CP മെസ്സേജിന്റെ സജീറിന്റെ ശരിയായ ഉത്തരം ഉണ്ട്, ഒരൊറ്റ ഒരാൾക്ക് പോലും ഉത്തരം തെറ്റിയിട്ടില്ല.
1: ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണത്.
0: ഓക്കെ, സനിൽജിയുടെ മെസ്സേജിന്റെ, അലമിന്റെ മെസ്സേജിന്റെ, ഹാരി CP, അതുപോലെ തന്നെ ഉണ്ണി അദ്ദേഹത്തിന്റെ പേര് പൃഥ്വിരാജ് എന്നാണ്, എന്റെ പിറന്നാളാണ് ഒന്ന് വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അദ്ദേഹം ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്.
2: This

0: ഇഫ്തിഹാറുദ്ദീന്റെ മെസ്സേജിന്റെ ഷബീബിന്റെ ശരിയായ ഉത്തരവുണ്ട്. ബൈജു, അൻഫല്, സുജിത്ത്, പിന്നെ മുജീബ് ഖത്തർ, മണിമച്ചിങ്ങല്, വിഷ്ണു, അരുൺജി നായർ, ഇവരുടെയൊക്കെ ശരിയായ ഉത്തരം ലഭിച്ചിരിക്കുന്നു. പേര് വെക്കാത്ത ഒരുപാട് സുഹൃത്തുക്കൾ.
1: ഓക്കെ, അപ്പൊ നമ്മളുടെ റൈറ്റ് ആൻസർ ഇന്ന് അധികം ഒന്നും ആലോചിക്കേണ്ട വന്നില്ല. 2019 റിലീസായ സ്ഥലത്തിന്റെ പേരുള്ള, രാജ്യത്തിന്റെ പേരുള്ള, മിഥുൻ മാനുവൽ ഡിറക്ട് ചെയ്ത മൂവിയുടെ പേരാണ്
0: അർജന്റീന ഫാൻസ്
1: കടവ് എന്ന് പറയുന്ന ആ ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് ഒളിപ്പിച്ചു വെച്ചത്. കാരണം ഇന്ന് ഫൈനൽ ദിവസമാണല്ലോ. ഓക്കെ, അപ്പം ഇന്ന് അർജന്റീന വേഴ്സസ് സ്പെയിൻ മാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഖത്തർ സമയം രാത്രി 10 മണിക്കാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അതെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അറിയാനായിട്ട് നമ്മളും വെയിറ്റിംഗ് ആണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും പോകുന്നതിന് മുമ്പായിട്ട് കാട്ടൂർ കടവിലെ പാട്ട് തന്നെ കേട്ടിട്ട് പോവാല്ലേ.
1: അതെ,
0: പ്രണവം ശശി, അദ്ദേഹം ഒരു നാടൻ പാട്ടിന്റെ
1: ഫോക്സ് സ്റ്റൈൽ പാട്ട്
0: ആ ഒരു രീതിയിൽ നമുക്ക് നൽകിയ ആ മനോഹരമായ പാട്ടിലേക്ക്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം, ഈ ഞായറാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായി മാറട്ടെ. ഒരു പുതിയ ആഴ്ചയുടെ തുടക്കം, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.

0: frequency. Now available on Vodafone Shuf app.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: You're listening to Morning Safari. Morning Safari.
4: Morning Safari.
0: Only on Radio Suno 91.7 FM. This is Radio Suno
5: 91.7 FM,
0: Qatar's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. വാഹന ഉടമകൾ ട്രാഫിക് ഫൈനുകൾ കൃത്യസമയത്ത് അടയ്ക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. ഫൈനുകൾ യഥാസമയം തീർക്കുന്നത് നിയമപരമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം അധിക ഫൈനുകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. ഗതാഗത ഫൈനുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പതിവായി പരിശോധിച്ച് തീർപ്പാക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു. 2026 അർദ്ധവാർഷിക കണക്കനുസരിച്ച് ഗുണനിലവാരമുള്ള ജീവിത നിലവാര സൂചികയിൽ ഖത്തർ 6 സ്ഥാനങ്ങൾ മുന്നേറി ആഗോളതലത്തിൽ 12 സ്ഥാനത്തേക്കെത്തി. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച 15 രാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തർ ഇടം നേടിയത്. ബർസാൻ യൂണിവേഴ്സിറ്റി കോളേജ് സ്വിൻബേൺ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി ഫുവൈറത് ബീച്ചിലേക്ക് വിദ്യാഭ്യാസ സന്ദർശനം സംഘടിപ്പിച്ചു. രണ്ടായിരത്തി 2026 ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സെമി ഫൈനലിൽ. ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ അധിക സമയത്ത് മറികടന്നാണ് മെസ്സിയും സംഘവും സെമി ബർത്ത് ഉറപ്പിച്ചത്. അറ്റ്ലാന്റയിൽ നടക്കുന്ന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ. നോർവേയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ലോകകപ്പ് സെമിയിൽ. ജൂഡ് ബെല്ലിംഗ്ഹാം ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ മത്സരത്തിൽ 1-2 ഗോളുകൾക്കായിരുന്നു ഇംഗ്ലീഷ് ടീമിന്റെ വിജയം. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 50°C, കുറഞ്ഞ താപനില 44°C.
0: This is home delivery only on Radio Suno 91.7 FM.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സമയം 10 മണി കഴിയുമ്പോൾ ഹോം ഡെലിവറിയുടെ ടൈമാണ്. അയ്യോ, ഒരാഴ്ചത്തെ ഒരു ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് മറ്റേ സ്കൂൾ വെക്കേഷനൊക്കെ കിട്ടിയിട്ട് നമ്മൾ തിരിച്ചെത്തൂലേ, അതുപോലെ ഉണ്ട് എനിക്കിപ്പോ. സത്യം പറയാലോ, ആ ഒരു ഫീലിലാണുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നോർമലി ചെയ്യാറുള്ള ഒരു കാര്യം ഒരു 1 വീക്കിലേക്ക് നിന്ന് പോകുമ്പോൾ, നമ്മൾ അത് കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഒരു സംതിങ് ന്യൂനെസ് ഫീൽ ചെയ്യില്ലേ, അതുപോലെ ഇരിക്കുകയാണ് ഞാൻ കേട്ടോ. ബട്ട് അതിലുപരി ഇന്നത്തെ ദിവസത്തിൽ വലിയൊരു എക്സൈറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജന്റീന സ്പെയിൻ മാച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ നൈറ്റ് ടൈം. ആ ഒരു സമയത്ത് ഇങ്ങനെ എവിടെ പോയിരുന്ന് ആ ഒരു മാച്ച് കാണും, അയ്യോ ടെൻഷൻ അടിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു വലിയ തോട്ട് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക ഓഫീസുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്യാങ്ങുകളിലാണെങ്കിലും ഒക്കെ തന്നെ ചർച്ച ഇന്നത്തെ ദിവസം എവിടെ പോകണം, എവിടെ ഇരുന്ന് മാച്ച് കാണണം, വീട്ടിലാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണം, നമ്മൾ എങ്ങനെയാണ്, ആരെയൊക്കെയാണ് വിളിക്കേണ്ടത്, എല്ലാവരും എത്ര മണിക്ക് എത്തും, ഇതൊക്കെയാണ് വലിയ വലിയ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം എന്റെ ഒരു ചാർട്ടിൽ ഫുൾ ഫുൾ ആയിട്ട് ബാക്ക് ടു ബാക്ക് പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് ആ മാച്ച് കാണാനിരിക്കുന്നതെന്നുള്ള ഒരു വലിയ ഡൗട്ടിലാണ് ഞാനുള്ളത്. എന്തായാലും നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നോട് പറയാൻ മറക്കണ്ട. ഞാൻ നിങ്ങളുടെ പ്രെഡിക്ഷൻസ് ഒന്നും ചോദിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് രണ്ട് ടീമിനെതിരെയും രണ്ട് ടീമിനെ സപ്പോർട്ട് ചെയ്തും മെസ്സേജുകൾ വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയേണ്ടത് നിങ്ങൾ ഇന്ന് മാച്ച് എവിടെ നിന്ന് കാണുന്നു എന്നാണ് കേട്ടോ. 5000997 മെസ്സേജ് അയച്ചോളൂ. ഞാൻ കുറച്ചധികം സ്ഥലങ്ങൾ എൻ്റെ മൈൻഡിൽ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലം എവിടെ പോയിട്ടാണ് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഐ ബി ഹിയർ ടു ഹെൽപ്പ് യു ഗൈസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ഡ്രൈവിൽ, ഹോം ഡെലിവറിയിൽ. ഒരുമിച്ച് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകാം. സോ കേട്ടോടെ ഇരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Hi, this is Vijay Babu. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

എന്തൊരു രസാണല്ലോ ഈ ഒരു പാട്ടും കേട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാനായിട്ട്. എന്തായാലും ഈ ഒരു ഡ്രൈവ് ടൈമിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അഷ്ടമിയാണ് കേട്ടോ, ഹോം ഡെലിവറിയുമായി നിങ്ങളോടൊപ്പം ഉള്ളത്. ഈ ഒരു സമയത്ത് ചില വിഷസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ ഷെയ്ഖ് ഇസ്മയിലിന്റെ ഒരു ബ്യൂട്ടിഫുൾ വിഷാണ്, വിഷിംഗ് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ടു അരാഹാരിക, നല്ല പേരിട്ടോ അരാഹാരിക, ദ ബിലവഡ് ഡോട്ടർ ഓഫ് മൈ കൊളീഗ് മിസ്റ്റർ സെൽവിൻ കുമാർ ആൻഡ് മിസ്സസ് സുഹീദ. May she be blessed with a long, healthy and happy life filled with love, laughter and continuous blessings. Wishing your family a wonderful celebration and many beautiful memories together. എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് ഇസ്മയിലിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അഫ്കോഴ്സ് ഹാപ്പി ബർത്ത്ഡേ പറയണം, പക്ഷേ എനിക്ക് ഒരാൾക്കും കൂടി ബർത്ത്ഡേ വിഷസ് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും അരാഹാരികയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പാട്ട് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ.

അതിനിടയിൽ അനീസ് ഹമീദിന്റെ മെസ്സേജ് ഉണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, സുഖമാണോ? ഓ സുഖമായിട്ടിരിക്കുന്നു. എന്റെ മുത്താച്ചി കാർണൂർ റഹീം എസ് പിയുടെ പിറന്നാളാണെന്ന്. ഈ എസ് പി എന്നുള്ളത് ഇൻഷ്യലാണോ ശരിക്കും എസ് പി ആണോ? എന്തായാലും അവർക്ക് വേണ്ടിയിട്ടൊരു റേഡിയോ സിനോയിലൂടെ പിറന്നാൾ വിഷസ് പറയണം, കൂടെ ഒരു നല്ലൊരു പാട്ടും ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അനീസ് ഹമീദിൻ്റെ ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പം അനീസിൻ്റെ വക നമ്മുടെ റഹീം എസ് പിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ സോങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ.

ഒപ്പം തന്നെ ഈ രണ്ടു പേർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസും പറയാം. ഒപ്പം ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബാക്കി ഏതെങ്കിലും ഒരാള് ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ആയിട്ടുള്ള രീതിയിൽ എടുത്തോളൂ കേട്ടോ. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു ഓൾ ദ ലവ്ലി പീപ്പിൾ.

സോ ഹാപ്പി ബർത്ത് ഡേ ടു യു ഓൾ. എന്തായാലും നേരെ ഇനി മെസ്സേജസിലേക്ക് പോകുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് അഷ്ടമി എന്നാ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തത്തയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു നിസാം, സുഖമാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓ ഉഷാർ തന്നെ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം മാച്ച് എവിടെ പോയിരുന്ന് കാണും, ഇതാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അല്ലമീന്റെ മെസ്സേജാണ്, റൂമിൽ ഇരുന്ന് കാണണം വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പം എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ നത്തിങ്, മാച്ച് കാണൽ എൻജോയ്, പിന്നെ നാളെ എണീറ്റ് ഡ്യൂട്ടിക്കും വരുന്നതാ, ഒരു വിഷമുള്ളത് എന്നൊക്കെ പറഞ്ഞു. എന്താ അവിടെ സ്പെഷ്യൽ, ലൈവ് മാച്ച് സ്ക്രീൻ എവിടെയാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് മുമ്പ് ഇൻ ബിറ്റ്വീൻ ഒരു മെസ്സേജ് റിയാസിന്റെ വന്നിട്ടുണ്ടായിരുന്നു. സോ റിയാസ് അയച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാച്ച് സ്ക്രീനിങ് ഉണ്ട്, പക്ഷെ സംഭവം നമ്മുടെ ഒഫീഷ്യൽ അർജന്റീന ഫാൻസ് ഖത്തറിന്റെ മെമ്പേഴ്സിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് ബിഗ് സ്ക്രീനിൽ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ്. മറ്റ് പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇന്ന് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ചില ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വെച്ചിട്ട് 3-2-1 മ്യൂസിയത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇന്ന് ഉണ്ടോയെന്ന് എനിക്ക് ഒരു കൺഫർമേഷൻ ഇല്ല. എന്തായാലും ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് സുമിയുടെ മെസ്സേജ് വന്നിരിക്കുകയാണല്ലോ. അതുപോലെ അനീസ് താങ്ക് യു സോ മച്ച്. ആഹാ ഓക്കെ, അടുത്തത് ദാ വെരി ഗുഡ് മോർണിംഗ് ഫ്രം കുവൈറ്റ്. കുവൈറ്റിൽ നിന്നും രാഗീഷ്. ഹായ് രാഗീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ പോയി? കൂടെ ഒരാളും കൂടി ഉണ്ടാവാറുണ്ടല്ലോ, അൻവർ. അൻവറിനോട് എൻ്റെ അന്വേഷണം പറയൂ കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു മോർണിംഗ് ടൈമിൽ നിങ്ങൾ എവിടെ പോയിട്ടിരുന്നാണ് ഇന്നത്തെ മാച്ച് കാണാനായിട്ട് പോകുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും സ്ക്രീനിങ് സ്പേസസ് അറിയാമെന്നുണ്ടെങ്കിൽ, പോകുന്ന സ്ഥലം അറിയാമെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കൂ. അതിനിടയിൽ ഷമീറിൻ്റെ ഗുഡ് മോർണിംഗ് വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല മുളപ്പിച്ച പയറും അതിൻ്റെ കൂടെ ഒരു ചായയൊക്കെ കൂട്ടിയിട്ട് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫോട്ടോയും അയച്ചു തന്നിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കാണാൻ പറ്റും. പിന്നെ ചായ, അത് ഹെൽത്തി ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു ഒരു ഒരു മാനസിക ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചില സമയത്ത് ചായ കുടിക്കണം. അതങ്ങനെയാണ്. അമീൻ്റെ മെസ്സേജ് ഇതാ, നോബൽ സ്കൂളിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട്, എന്നാലും ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണോ ഉള്ളത് എന്നൊക്കെ കുറച്ചുകൂടി അധികം ആൾക്കാരിൽ നിന്നും കൂടി ആ ഒരു ഇൻഫർമേഷൻ ഞാൻ കളക്ട് ചെയ്തിട്ട് ഐ വിൽ ബി ടെല്ലിംഗ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം മെസ്സേജ് അയച്ചോളൂ 5000917ലേക്ക്. ഇതാ അടുത്ത, ഓ ഇതാരാ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പേരങ്ങനെയാണോ? ഉറപ്പായിട്ടും ലൈഫ് സ്ക്രീനിങ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പം നേരെ പോകുന്നു ബൽറാം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുള്ള മൊഴി സിനിമയിലെ ഒരു പാട്ടിലേക്ക്. അപ്പോൾ ഈ പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് സ്ക്രീനിങ് എവിടെയൊക്കെയാണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ.

പ്രണയവർണ്ണങ്ങളിൽ നിന്നും ദാസേട്ടൻ പാടിയ പാട്ട്. കുറച്ചു മുൻപ് കേട്ടത് പവിത്രത്തിലെ ദാസേട്ടൻ പാടിയ പാട്ട്. ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഓഹ് എന്ത് രസമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സത്യത്തിൽ ഈ ഹെഡ്സെറ്റ് ഊരുന്നില്ല കേട്ടോ. ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ച് ഈ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചങ്ങ് ഇരുന്നു പോയി. എനിവേ, ഇതേപോലെ പാട്ട് കേട്ട് ആസ്വദിച്ച് നിങ്ങളും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ആ ഒപ്പം ആ ഡ്രൈവിൽ ഞാനുണ്ട് കേട്ടോ. കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ എല്ലാഷ്ടമിയാണ്. കൂടെയുള്ളത് ഹോം ഡെലിവറിയുടെ സമയമാണ്. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇന്നത്തെ ദിവസത്തെ രാത്രിയിൽ നമ്മളുടെ വീടുകളിലാണെങ്കിലും നമ്മളുടെ ആ ഒരു ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് കൂടി ചേർന്ന് ഫുൾ മാച്ച് കാണാനുള്ളൊരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഓപ്പണായിട്ടുള്ള ചില അല്ലെങ്കിൽ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ചില സ്ഥലങ്ങൾ, എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മാത്രം ഞാൻ പറയാം. ഇപ്പോൾ ഓൾറെഡി കുറേ മാച്ചസ് കാണാനായിട്ട് മിക്ക ആൾക്കാരും പോയിട്ടുണ്ടാവും. മോൾ ഓഫ് ഖത്തറിൽ വലിയ സ്ക്രീനിലാണ് അവിടെ ഈ പറഞ്ഞ പോലെ നടക്കുന്നത്, സ്ക്രീനിങ് നടക്കുന്നത് ഫിഫയുടെ. അതുപോലെ തന്നെ ഒരു ഫാൻ സോൺ സത്യത്തിൽ ഖത്തറിൻ്റെ ഉണ്ട്, അതായത് വിസിറ്റ് ഖത്തറിൻ്റെ ഫാൻ സോൺ ആണ്, ബട്ട് ഇറ്റ് മൈറ്റ് ബി എക്സ്പെൻസീവ്. അത് മാത്രമേ ഉള്ളൂ. അൽമഹ ഐലൻഡിലാണ് അവിടെ നടക്കുന്നത്. പിന്നെ 321 സ്റ്റേഡിയത്തിലെ സ്ക്രീനിലുണ്ട്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരാൾ മെസ്സേജ് അയച്ചതാണ്. ഓക്കെ, നമ്മുടെ ABC ഗ്രൂപ്പിൽ നിന്നും റിഷാദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ കുറേ തവണ പോയി അവിടെ കണ്ടു. സോ ബേസിക്കലി നമ്മുടെ റയാൻ പാർക്കിൻ്റെ അവിടെ ഒരു പ്രൈവറ്റ് സ്ക്രീനിങ് ആണ് ബേസിക്കലി അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പ്രോപ്പർലി ഒന്ന് കയറിയാൽ മാത്രം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബിക്കോസ് അല്ലെങ്കിൽ ഫൈനും കാര്യങ്ങളൊക്കെ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് വലിയ ഈ പറഞ്ഞ പോലെ ക്രൗഡഡ്, അധികം ആൾക്കാരൊക്കെ വന്ന് അവിടെ ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ സീനാവും. അപ്പോൾ അതൊന്ന് നോക്കിയും കണ്ടും പോയാൽ മതി. ബട്ട് സ്റ്റിൽ ദെർ ഇസ് ലൈക്ക് എ പ്രൈവറ്റ് സ്ക്രീനിങ് ദെയർ. ഇതുപോലെ പ്രൈവറ്റ് സ്ക്രീനിങ്ങുകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. പിന്നെ നോബൽ സ്കൂളിൻ്റെ കാര്യം ഞാൻ കൺഫേം ചെയ്തിട്ട് പറഞ്ഞുതരാം, അത് ഇതുവരെ കൺഫേംഡ് അല്ല. പിന്നെ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നൈസ് സോങ്സ് എന്ന് പറഞ്ഞിട്ട് ഷമീറിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ജസ്റ്റിൻ. അതുപോലെ തന്നെ ലിയാഖാത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ലിയാഖാത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, എൻ്റെ മകൻ മുഹമ്മദ് ഷയാൻ ആളുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ലിയാഖാത്തിൻ്റെ മകന് വേണ്ടിയിട്ട്, മുഹമ്മദ് ഷയാന് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ്.

ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസം തന്നെയാണല്ലേ. അവർക്കൊക്കെ തന്നെ ഇന്നത്തെ രാത്രിയിലത്തെ മാച്ച് കാണാനായിട്ടുള്ളൊരു ഒരു വലിയൊരു ഒരു ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോൾ നമ്മളെയൊക്കെ തന്നെ വല്ലാതെ അങ്ങ് കൊതിപ്പിച്ച് കളഞ്ഞ, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു. നാട്ടിലെ ഒരു സ്കൂളിൽ നാളെ കഴിഞ്ഞ്, സോറി, ഇന്നത്തെ ഈ മാച്ച് കഴിഞ്ഞ് നാളെ ഇത് കൊടുക്കാന്നുള്ളത്, അവധി കൊടുക്കാന്നുള്ളത്. അപ്പം ആ പ്രിൻസിപ്പൾ അത് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നമ്മളെല്ലാവരും അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്തു. ഇങ്ങനെ വേണം സ്കൂളായാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അവരുടെ ആ ഒരു ഡിസിഷനെ ഭയങ്കരമായിട്ട് ബഹുമാനത്തോടു കൂടി കണ്ടു. അവരെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ഒരു ഒരു അപ്രിഷ്യേറ്റ് ചെയ്തു. പക്ഷെ എന്തൊക്കെയാ പറഞ്ഞാലും നമ്മൾക്ക് വേറൊരു സങ്കടം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അത് കിട്ടിയില്ലല്ലോ എന്നായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം പഠിക്കുന്ന ഈവൻ ഒരു കോളേജിലൊക്കെ പഠിക്കുന്നവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾക്കും കാണണ്ടേ, ഞങ്ങളല്ലേ കാണാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇതാ കുറച്ച് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ പ്രൊഫഷണൽ കോളേജുകൾ, ബാക്കി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, എല്ലാ സ്ഥലങ്ങളും നല്ലപോലെ അവധിയായിട്ട് ആഘോഷിക്കും. ഇന്നത്തെ ദിവസം ആര് കപ്പെടുത്താലും നാളെ ആഘോഷം തന്നെയായിരിക്കും കേട്ടോ. എനിവേ, റിയാസിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, ഇത് പറഞ്ഞു അഷ്ടമി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എല്ലാ അർജന്റീന ഒഫീഷ്യൽ ഫാൻസ്, അതായത് അർജന്റീന ഫാൻസ് ഖത്തർ മെമ്പേഴ്സിന് വേണ്ടിയിട്ടൊരു വലിയ ഇത് നടത്തുന്നുണ്ട്, ഒരു മാച്ച് സ്ക്രീനിങ് നടക്കുന്നുണ്ട്. എൻ്റെ മോളുടെ സ്കൂളിലും മൺഡേ ലീവാണ്. അൽ ഹുദ പബ്ലിക് സ്കൂൾ, ആഹാ, പന്നായിക്കുളം. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. നാട്ടിലെല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു. ഇന്ന് എൻ്റെ മകൾ ആഞ്ചലീന സജുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ആഞ്ചലീന, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഡാർലിംഗ്, എൻ്റെ വക വിഷസ് അറിയിക്കണം കേട്ടോ. ഹായ് അഷ്ടു, 1 വീക്ക് കഴിഞ്ഞ് അഷ്ടുവിനെ ഓണയർ. 1 വീക്ക് എന്തായിരുന്നു പരിപാടി? ഫുള്ള് റെസ്റ്റായിരുന്നോ? വണ്ടിയിൽ കയറുമ്പോൾ നിങ്ങളെ കുറേ മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജിസിൻ്റെ മെസ്സേജ് ഉണ്ട്. എൻ്റെ പൊന്ന് ജിസേ, ഞാനും ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും മിസ് ചെയ്തു. പക്ഷേ റെസ്റ്റിലായിരുന്നു എന്ന് വെച്ചാൽ വീട്ടിലൊന്നും അല്ലായിരുന്നു, ഞങ്ങളെല്ലാവരും ഇവിടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഓണയറിൽ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളൊക്കെ തന്നെ ഇവിടെ ഇരുന്നിട്ട് മറ്റ് ചില പണികളിലായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സെയിങ് ദാറ്റ്. ജിസിനെയും ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും അറിയാറുണ്ട്. Can you wish our twin boy and girl അബ്നീർ ആൻഡ് അനബൽ, ഇന്ന് തേർഡ് ബർത്ത്ഡേ ആണ്. ഇന്ന് ഒരുപാട് പേരുടെ ബർത്ത്ഡേ ആണല്ലോ. കൊള്ളാം കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് എനിക്കൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുണ്ട്, ഏകദേശം വൈകുന്നേരം 7 മണിയാകുമ്പോൾ. വന്നിട്ട് വേണം ഫിഫ ലോകകപ്പ് കാണാൻ വേണ്ടി അതിന് മുമ്പ് അവിടെ എത്താനായിട്ടും. എന്തായാലും ജസ്റ്റിൻ്റെ ട്വിൻ ബോയ് ആൻഡ് ഗേളിന്, അബ്നറിനും അതുപോലെ അനബലിനും എൻ്റെ വക വിഷസ് അറിയിക്കുന്നു. ഓൾ ദി ലവ് ആൻഡ് കിസസ് ടു ദം. അവരുടെ അടുത്ത് പറയൂ, ആൻഡ് ഓൾസോ വൈഫിനോടും പറയൂ കേട്ടോ. അല്ലമീൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. അടുത്തെന്തോ ഒരു ഒരു ഒരു ഒരു ഫോട്ടോ ആണ്. ആ, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്, അവധിയാണെന്നുള്ള, അതായത് നാട്ടിൽ കേട്ടോ, നാട്ടിലെ അവധി കാര്യം പറഞ്ഞുകൊണ്ട് മെസ്സേജിരിക്കുകയാണ്. ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൻ്റെ വക ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അർജന്റീന ഫാൻ സ്ക്രീനിങ് എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അതുൽ ബെന്നിയുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ റിയാസ് പറയൂ, അത് എവിടെ വെച്ചാൽ നടക്കുന്നത്? എനിക്ക് അയച്ചു തന്നിരിക്കുന്ന പോസ്റ്ററിൽ എവിടെ വെച്ചാ എന്ന് പറഞ്ഞിട്ടില്ല. എവിടെ വെച്ചാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. ഓൺലി ഫോർ അർജന്റീന മെമ്പേഴ്സ്. ഓക്കെ ഓക്കെ, അതിൽ അർജന്റീന മെമ്പേഴ്സിന് മാത്രമുള്ളതായതുകൊണ്ടാണ് അവർ എവിടെയാണ് സ്ഥലം എന്ന് പറയാത്തത് കേട്ടോ. നാളെ നാട്ടിലെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണോ? അതെ, അവധിയാണ്. ഇവിടെ നമുക്ക് ഓഫീസിൽ കൂടെ ഒന്ന് ഒരു ഹാഫ് ഡേ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടില്ലേ. അറിയാം എല്ലാവർക്കും ആ സങ്കടം ഉണ്ടെന്നറിയാം. എന്നാലും ഇപ്പം തൽക്കാലം ആ സങ്കടം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ല പാട്ട് കേട്ട് പോയിക്കോ. എന്തായാലും ബാക്കി എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാനും പറഞ്ഞുതരാം കേട്ടോ.

0: 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹലോ, ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി.
0: യു ആർ ലിസണിംഗ് ടു
3: 91.7.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഹോം ഡെലിവറി

കേട്ടുകൂടാം. This is home delivery only on Radio Sunoh 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 കഴിഞ്ഞ 6 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറിയിൽ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഐസ്ക്രീം ഇഷ്ടമാണോ? ഈ ചൂടത്ത് എന്ത് ചോദ്യം ഈ ചോദിക്കുന്നതല്ലേ. ഐസ്ക്രീം കഴിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്ത? ഉറപ്പായിട്ടും നമുക്കൊക്കെ ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഈ ഐസ്ക്രീമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും പല ഫ്ലേവേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം. വാനില പ്യുവറായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ, എത്ര ഫ്ലേവേഴ്സ് വന്നാലും വാനില എന്ന് പറയുന്നത് ഒരു ബേസാണ്. അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ മറ്റുള്ള ഫ്ലേവേഴ്സിലേക്കൊക്കെ കുറേയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു പോകുന്നത്. ബട്ട് സ്റ്റിൽ പീപ്പിൾ ഡോണ്ട് ലൈക്ക് വാനില. മറ്റു ചില ആൾക്കാരുണ്ട് എത്രയൊക്കെ ഫ്ലേവേഴ്സ് വന്നാലും എനിക്ക് ആ ബേസ് ഫ്ലേവർ വാനില ഫ്ലേവറാണ് ഇഷ്ടം എന്ന് വാശി പിടിച്ച് നിൽക്കുന്നവരുണ്ട്. സോ ഈ വാനില, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്, ചോക്ലേറ്റൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നവരുണ്ടാവും. ഡാർക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഭയങ്കരമായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ മാറി ഇപ്പോൾ ഒരു പുതിയ കൈൻഡ് ഓഫ് ഒരു രീതി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജെലാറ്റോസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമുകൾ, ഇതൊക്കെയാണ് കുറേ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഇഷ്ടം. കാരണം ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ടായിരിക്കാം. എനിവേ, ഈ ഫ്രൂട്ട് ഐസ്ക്രീമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഇപ്പം ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐസ്ക്രീമാണ് ഇൻസ്റ്റഗ്രാമിൽ ഫ്രൂട്ട് ഐസ്ക്രീം. അതും ഒറിജിനൽ ഫ്രൂട്ടിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നു. എന്ത് എളുപ്പമാണ് ആ വീഡിയോ കാണുമ്പോഴത്തേക്കും. സംഭവം വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ പൈനാപ്പിൾ അല്ലെങ്കിൽ വാട്ടർമെലൻ അതല്ലെങ്കിൽ മാംഗോ, ഇങ്ങനെയുള്ള ഓരോ ഐസ്ക്രീം നമുക്ക് ഏത് ഫ്രൂട്ടിൻ്റെ ആണോ വേണ്ടത് ആ ഒരു ഫ്രൂട്ട് പകുതിക്ക് കട്ട് ചെയ്ത് അതിലൊരു ഹോൾ ഉണ്ടാക്കി സെറ്റ് ചെയ്തതിന് ശേഷം, അതായത് അതിലേക്ക് ഇങ്ങനെ നമുക്ക് പാൽ ആ ഹോളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. ആ രീതിയിലേക്ക് നമുക്കൊരു ഹോളും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ചെറിയതായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് മറ്റേ കവർ വെച്ചിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്ത് പിറ്റേ ദിവസം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ നമ്മൾ ഈ ചുരണ്ടി ചുരണ്ടി എടുക്കാന്ന് പറയില്ല, അതുപോലെ സ്ക്രാപ്പ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ അത് ആ ഒരു ഐസ്ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നു. ഞാനത് കണ്ടിട്ട് വല്ലാണ്ട് അങ്ങ് അതിശയപ്പെട്ടു പോയി. കാരണം ഇങ്ങനെയും ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുമോ വേറെ പണിയൊന്നും എടുക്കാണ്ടെന്ന്. പക്ഷെ അത് നല്ല രീതിയിൽ കൈയൊക്കെ ഭയങ്കരമായിട്ട് മരവിക്കും, കാരണം നല്ല ഐസിലാണല്ലോ നമ്മൾ പിടിച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേര് ഈ പാലിൻ്റെ കൂടെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യാറുണ്ട്, കാരണം ആ ഒരു മധുരം കിട്ടാനായിട്ട്. ഇത് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ്, ആ പാലിൻ്റെയും ഫ്രൂട്ടിൻ്റെയും ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഒരു സ്വീറ്റ്നസ് കിട്ടും. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇനി ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷണം ചെയ്തവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് മെസ്സേജ് അയക്കൂ. ഞാൻ പരീക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഐ ഹാവ് നോ ഐഡിയ. ബട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഹെൽത്തിയർ വേർഷൻ ഓഫ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ പേര് അത് ട്രൈ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ പറയൂ, ഹെൽത്തിയർ ഐസ്ക്രീം കഴിക്കാനാണ് ഇഷ്ടം, അത് നമ്മുടെ സാധാരണ നമ്മൾ പണ്ട് മുതലേ കഴിച്ചു വരുന്ന ആ ഒരു ഫ്ലേവേഴ്സ് ആ ഒരു ഐസ്ക്രീം അത് കഴിക്കാനാണ് ഇഷ്ടം. ഐസ്ക്രീം ലവേഴ്സ്, മെസ്സേജ് മീ റൈറ്റ് നൗ 5000970917 ലേക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: Let's play football.
8: Football Mania.
9: അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള 2026 ഫിഫ ലോകകപ്പിന്റെ സ്വപ്ന ഫൈനൽ. ലോകകപ്പിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത മെസ്സിയുടെയും കൂട്ടരുടെയും അനുഭവ സമ്പത്തും എമാലിന്റെയും കൂട്ടരുടെയും വേഗതയും തമ്മിലുള്ള പോരാട്ടമെന്നാണ് ഫുട്ബോൾ ലോകം ഈ മത്സരത്തെ കാണുന്നത്. കപ്പടിച്ചാൽ ഇറ്റലിക്കും ബ്രസീലിനുമൊപ്പം ലോക കിരീടം നിലനിർത്തുന്ന 3rd ടീമാകും അർജന്റീന. മറുവശത്ത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ സ്പെയിനിന്റെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നായ ന്യൂജേഴ്സിയിലുള്ള മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഈ വമ്പൻ പോരാട്ടം. കാൽപന്തിന്റെ ആ കനക കിരീടത്തിൽ ആരായിരിക്കും മുത്തമിടുക? കാത്തിരുന്ന് കാണാം.
10: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
11: യു ആർ ലിസ്ണിംഗ് ടു
10: റേഡിയോ സുനോ 91.

വെൽക്കം ബാക്ക്. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. ബട്ടർ സ്കോച്ച് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഷാഫിയുടെ മെസ്സേജ് ഉണ്ട്. ഐസ്ക്രീം കഴിക്കാറില്ല, ഡയറ്റില്ല. എന്റെ പൊന്ന് അഫ്നാസേ, അഫ്നാസ് എന്നാണോ അഫ്നാ സാഫി എന്നാണോ, എന്തായാലും ശരി തന്നെ. ഈ പറഞ്ഞ ആളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ? വല്ലപ്പോഴൊക്കെ കഴിക്കണം കേട്ടോ. അഷ്ടമി എന്നെ പറ്റിച്ചു എന്നോ? ഞാനപ്പോ പറ്റിച്ചേ? ഞാൻ ഐസ്ക്രീം മേടിച്ചു തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഐസ്ക്രീം കഴിക്കാറില്ല, ഡയറ്റില്ല. സോ ബേസിക്കലി ഈ ഡയറ്റിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ബാക്ക് ടു ബാക്ക് എനിക്ക് ഈ ഡയറ്റിലായതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചില ആൾക്കാരുടെ സങ്കടം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ ഫ്രൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ഐസ്ക്രീം ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ, യു കെൻ ഓൾസോ ചൂസ് ജെലാറ്റോസ്. ജെലാറ്റോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രോസൺ എന്നുള്ളൊരു മീനിങ് ആണ് ഇറ്റാലിയനിൽ വരുന്ന ഈ ജെലാറ്റോ എന്ന് പറയുമ്പം. അത് ഒരു ക്രീമി ടെക്സ്ചറിൽ കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവമല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട് ബേസ് ചെയ്തിട്ടൊക്കെ എല്ലാ സംഭവം ഇട്ടിട്ട് അവരിങ്ങനെ ഫ്രോസൺ രീതിയിലേക്ക് അതിനെ ആക്കി എടുക്കുന്നതാണ് ഈ ജെലാറ്റോ. അതിൻ്റെ കൂടുതൽ ഇൻഡെപ്ത് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. വേറെ ചില ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതൊരു ലോ ഫാറ്റ് കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജെലാറ്റോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല ചൂടുള്ള സമയത്ത് ഈ പറഞ്ഞ ഒരു ഐസ്ക്രീം കഴിക്കാനൊക്കെ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നതെന്നുണ്ടെങ്കിൽ, അത് പറഞ്ഞപ്പോഴേ എത്രയാണ് ഇപ്പോൾ പുറത്തെ ചൂടൊന്നും നോക്കട്ടെ, 40 ഡിഗ്രി സെൽഷ്യസ് അടിപൊളി. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു, പക്ഷെ ഡയറ്റിലാണ്. എനിക്ക് ബട്ടർസ്കോച്ചോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീമോ വാനിലയോ മാംഗോ സ്ട്രോബെറി അല്ലെങ്കിൽ പ്ലൈൻസ് അങ്ങനെ ഒരുപാടുണ്ടല്ലോ. ഓ, ബാസ്കറ്റ് റോബിൻസിൻ്റെ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല, അത്രയധികം ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് ജെലാറ്റോസ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. സോ ഓൾ ദ ഐസ്ക്രീം ലവേഴ്സ് ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കണേ. ഐസ്ക്രീം ഇഷ്ടമാണ്, സ്ട്രോബെറി ഫ്ലേവർ വലിയ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അല്ലമീൻ. എനിക്കും ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ലാത്ത ഫ്ലേവേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ട്രോബെറിയും മാംഗോ ഒക്കെയാണ്. എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. ഞാൻ കഴിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ബട്ടർ സ്കോച്ച് കഴിക്കും, ഇല്ലെങ്കിൽ കോഫി ഫ്ലേവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് വലിയ മധുരവും ഇല്ല, എന്നാൽ ചെറിയൊരു കയ്പുണ്ടെന്ന് പറയില്ലേ, അങ്ങനത്തെ സംഭവം. പിന്നെ ചോക്ലേറ്റ്, എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഐസ്ക്രീംസ് ഇഷ്ടമാണ്. വാനില എപ്പോൾ തന്നാലും ഞാൻ കഴിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഇഷ്ടം ഐസ്ക്രീംസിൽ. പക്ഷേ ഞാൻ ജെലാറ്റോസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട്, വെരി റീസെൻ്റ്ലി. ഓ, ദാറ്റ് വാസ് റിയലി ഗുഡ്. അത് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ജെലാറ്റോ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഐസ്ക്രീമായിട്ട് കണക്കാക്കി നമുക്ക് ഒരു ഗിൽറ്റും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുള്ളത്.

0: Radio Sunno 91.7 FM, Qatar's favorite radio station. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
1: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood tudangi authentic Arabic cuisine de rizhi ariyam call 4001707
3: and
5: Marza Hypermarket be fresh be you visit your nearest store today
6: home delivery

0: നമ്മളിങ്ങനെ ഐസ്ക്രീം ഡേ ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഐസ്ക്രീമിനെ കുറിച്ച് പറയുമ്പോൾ ജെലാറ്റോനെ കുറിച്ചിട്ട് പറയുന്നു. ബിക്കോസ് ഒരുപാട് പേര് ഡയറ്റിലാണ് ഡയറ്റിലാണ് ഡയറ്റിലാണ്, അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയ സങ്കടം. ഈ നാച്ചുറൽ ആയിട്ട് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയില്ല ഈ ഐസ്ക്രീമിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജെലാറ്റോനെ കുറിച്ചിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ നല്ല പോലെ എന്താണ് ജെലാറ്റോ എന്ന് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ആളാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഖത്തറിലെ ജെലാറ്റോന്റെ ഒരുപാട് ഷോപ്പുകൾ ഓൺ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. സോ അതുകൊണ്ട് നമുക്ക് ആളോട് തന്നെ ചോദിച്ചു നോക്കിയാലോ. ഓക്കെ, അപ്പൊ ജെലാറ്റോയിൽ നിന്ന് തന്നെ നമ്മുടെ കൂടെ സെറീനത്തെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സെറീനത്ത, ഈ ജെലാറ്റോ എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഈ ഐസ്ക്രീം പോലെ വലിയ ഫാറ്റ് കണ്ടന്റോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സംഭവമാണെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഒന്ന് പറഞ്ഞുതരോ.
1: ജെലാറ്റോ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റാലിയൻ ഐസ്ക്രീം എന്ന് പറയുന്നതിനാണ് ജെലാറ്റോ എന്ന് പറയുന്നത്. പിന്നെ ഇതില് ജെലാറ്റോ ഐസ്ക്രീമിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് ഫ്രഷ് ആണ് ഉണ്ടാക്കുന്നത്, അല്ല ഇതിന് ഒരുപാട് ഫ്രീസർ ലൈഫ് ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് ഇതിൽ നമ്മുടെ ഒന്നും എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഫ്ലേവേഴ്സും നമ്മൾ ആഡില്ല, എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ജെലാറ്റിൻ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യില്ല, പിന്നെ പ്രിസർവേറ്റീവ്സ് ഇല്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ജെലാറ്റോ ഡിവിയിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ ഫ്രഷ് ഉണ്ടാക്കി നമ്മുടെ ഷോപ്പുകളിൽ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി മൂന്നാല് ഷോപ്പുകളുണ്ട്. പിന്നെ ഇവന്റ്സ് വരുന്ന സമയത്ത് ഇവന്റ്സിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മുടെ പിന്നെ എന്താ പറയുക ഫാക്ടറി ഉണ്ട് നമുക്ക് അവിടെ, അവിടുന്ന് ഉണ്ടാക്കുന്നു കൊണ്ടുവരുന്നു സെല്ല് ചെയ്യുന്നു. അല്ലാതെ അത് കുറെ കാലങ്ങൾ വെക്കോ, ലൈക്ക് മാക്സിമം നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 1 week അല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ വെക്കാറില്ല.
0: അതാണ്. അപ്പൊ ഇത്രയും ഈ പറഞ്ഞ പോലെ ചെറിയ ഷെൽഫ് ലൈഫ് ഉള്ള അത്രയും അധികം ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ പറഞ്ഞ ജെലാറ്റോ എന്ന് പറയുന്നത്. അതിനിടയിൽ മിക്സ് ബെറി ഐസ്ക്രീം അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചോക്കോപ്പായുടെ മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഈ ജെലാറ്റോയിലെ തന്നെ പല പല ഫ്ലേവേഴ്സിനെ കുറിച്ചിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അറിയാനായിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടോണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. തിലക്കം സിനിമയിൽ പി ജയചന്ദ്രൻ ചേട്ടൻ പാടിയ ഒരു പാട്ടൊക്കെ കേട്ടിരിക്കുക. ഹോം ഡെലിവറിയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: You are listening to Radio Suno 91.7 FM,
2: Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
1: You are listening to Radio Suno 91.7 FM,
2: Qatar's favorite radio station.

0: വെൽക്കം ബാക്ക് അശ്വമിയാണ് കൂടിയുള്ളത്. ഗതന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 എഫ്എമ്മിൽ നമ്മളിങ്ങനെ ജെലാറ്റോ ഐസ്ക്രീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് ടുഡേ ഈസ് ഐസ്ക്രീം ഡേ, അതുകൊണ്ട് തന്നെയാണ് ഈ ഐസ്ക്രീമിൽ തന്നെ ജെലാറ്റോ ഐസ്ക്രീമിനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത്. ബിക്കോസ് ഇപ്പോൾ ഏറ്റവും കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരു ഹെൽത്തിയർ വേർഷനിലേക്ക് പോകാനുള്ള ട്രൈയിങ്ങിലാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ കൂടുതൽ നേരം ഇങ്ങനെ ഷെൽഫ് ലൈഫിൽ ഇരിക്കാത്ത അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫ്രോസൺ രീതിയിൽ എടുക്കുന്ന ഒരു സംഭവമാണ് ഈ ജെലാറ്റോ ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് ജെലാറ്റോയിൽ നിന്ന് തന്നെ സെറീൻത്തെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവളോട് തന്നെ കൂടുതൽ ഇതിൻ്റെ ഫ്ലേവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു നോക്കാം. കാരണം ഞാൻ മാംഗോ ഫെസ്റ്റിവലിനൊക്കെ പോയപ്പോൾ ഒരുപാട് ഫ്ലേവേഴ്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറീൻ ആ ഫ്ലേവേഴ്സിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞുതരോ.
1: മാംഗോ ഫെസ്റ്റിവലിൽ ഇപ്പോൾ നമ്മൾ മാംഗോ ഫ്ലേവേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. അതിലൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില ഫ്രഷ് മാംഗോ വാങ്ങിയിട്ട് അത് പ്യൂരിയാക്കിയിട്ട് അതിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ എസെൻസും അങ്ങനത്തെ ഒന്നല്ല യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ഫ്രൂട്ട് കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. സോർബേ എന്ന് പറഞ്ഞാൽ ഫ്രഷ് മാംഗോ അങ്ങനെ തന്നെ പൾപ്പ് ഉണ്ടാക്കി ഐസ്ക്രീം ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ ഐസ്ക്രീം മെഷീനിൽ ഇട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ പ്രെഷറൈസ് ചെയ്ത് അത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ.
0: പിന്നെ
1: മിൽക്ക് ബേസ്ഡ് ആകുമ്പോൾ മിൽക്കും അതിന്റെ കൂടെ മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യും. പക്ഷെ എല്ലാം വളരെ ഫ്രഷ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ പിസ്ത ഡയറക്ട് ഇറ്റലിയിൽ നിന്ന് വരുന്നതാണ് സാധനങ്ങൾ. ഇതിന്റെ പേസ്റ്റ് ഒക്കെ നമുക്ക് ഡയറക്ട് ഇറ്റലിയിൽ നിന്ന് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് 98 ഫ്ലേവേഴ്സ് എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഷോപ്പിൽ ഒരു 32-40 ഫ്ലേവേഴ്സ് ഡെയിലി അവൈലബിൾ ആയിരിക്കും.
0: ഓക്കെ, എവിടെയൊക്കെയാ ഷോപ്പ് എന്നും കൂടി ഒന്ന് പറയോ.
1: ഒന്ന് മൊഷറബിലുണ്ട് ഡൗൺ ടൗണില്, പിന്നെ ഹയാത് പ്ലാസ, ഗൾഫ് മാള്, മിയ പാർക്ക്, ഇപ്പൊ ഈ നാല് സ്ഥലങ്ങളിലാണ് ഇപ്പൊ നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളത്.
0: ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ജെലാറ്റോയിൽ ചെല്ലുമ്പോൾ ആൾക്കാര് ട്രൈ ചെയ്യേണ്ട ചില ഫ്ലേവേഴ്സ്, ഏറ്റവും മൂവിംഗ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഏതൊക്കെയാണ്?
1: ചീസ് കേക്ക് ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആണ്, ലോട്ടസ് ബിസ്കോഫ്, പിന്നെ ഈ സോർബേ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും മാംഗോ, ലെമണ്, സ്ട്രോബെറി, വൈൽബെറി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സോർബേ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ എല്ലാ ചോക്ലേറ്റ് ഫ്ലേവേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ചോക്കോ ഡിവൈൻ ഉണ്ട്, ഫെറാറോ ഉണ്ട്, അങ്ങനെയല്ല എന്തൊക്കെ ചോക്ലേറ്റ് ആണോ അവൈലബിൾ അങ്ങനത്തെ എല്ലാ ചോക്ലേറ്റ് ഇതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ പിസ്ത ഉണ്ട്, കുറച്ച് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അല്ലെങ്കിൽ പിസ്ത നമ്മുടെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്ലേവർ ആണ് ശരിക്കും പിസ്ത. പിന്നെ കാരമലുണ്ട്, അങ്ങനെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട് നമ്മുടെ.
0: ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ജെലാറ്റോ എന്ന് പറയുന്നത് ഇത്രയും നമുക്ക് ഒരു ഗിൽറ്റ് ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് എ വെരി നാച്ചുറൽ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഫ്രഷ് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിലും ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.

0: 7FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoo 91.7 FM.

വെൽക്കം ബാക്ക്. അങ്ങനെ ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജെലാറ്റോനെ കുറിച്ചിട്ടുള്ള കുറേ വിവരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമീൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ആഹാ അപ്പം ഡി എഫ് സിയിൽ ഇതാണോ മറ്റടുത്ത് ഇതാണോ, അങ്ങനെ വേറെ കുറേ ആൾക്കാർ താങ്ക് യു സോ മച്ച് ഫോർ ലെറ്റിംഗ് അസ് നോ ജെലാറ്റോനെ കുറിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. ജെലാറ്റോ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് എവിടെയാണ് എന്താണ് ഇത് എന്താ സംഭവം എന്ന് പോലും അറിയാതെ കൊണ്ട് ചിലപ്പോൾ ട്രൈ പോലും ചെയ്യാത്തവരുണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ബെസ്റ്റ് സ്ഥലം തന്നെയാണ്. ആൻഡ് ഇപ്പം ടിരാമസു ഹാസൽ നട്ട് ചീസ് കേക്ക് ഇതിൻ്റെയൊക്കെ ചില ജെലാറ്റോസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഞാനും സെറീൻ തേം പറഞ്ഞ പോലെ ആ ഒരു ജെലാറ്റോയിലേക്ക് പോകാം. അല്ലെങ്കിൽ ക്ലൗഡ് ആൻഡ് കോ എന്ന് പറയുന്നതുണ്ട് മിഷറി ഡൗൺ ടൗണിൽ തന്നെ. ജെലാറ്റോ ഡീനോ ഖത്തർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് ഓൾ ദോഹ പോർട്ടിലും ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലും മോൾ ഓഫ് ഖത്തറിലൊക്കെ ഉണ്ട്. പിന്നെ ഖാരിസ ഐസ്ക്രീംസ് എന്ന് പറയുന്നൊരു ഇത് നമ്മുടെ സൂഖ് വാക്കിഫിൽ, ആസ്പെയർ പാർക്കിൽ, സൂഖൽ വക്രയിൽ, നാഷണൽ മ്യൂസിയത്തിൽ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ ജെലാറ്റോസ് അവൈലബിൾ ആണ്. പിന്നെ ലേ ജെലാറ്റിന ഫിന, ഓക്കെ ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എൻ്റെ വിശ്വാസം, അതും ഈ പറഞ്ഞ പോലെ ഖത്താറ കൾച്ചറൽ വില്ലേജിലെ ജെലാറ്റോസ് ആണ്. പിന്നെ അമോറിനോ ഖത്തർ എന്ന് പറയുന്നതും ജെലാറ്റോ തന്നെയാണ്, ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലും മിർക്കബ് മോളിലും. പിന്നെ ജെലാറ്റോ ഡിവീനോ എന്ന് പറയുന്ന മറ്റ് ജെലാറ്റോസ്, ഇപ്പം ഈ ലോട്ടസ് പിസ്താഷിയോ ഇതൊക്കെ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സെറീന്ത പറഞ്ഞ പോലെ തന്നെ മിഷ്റബിലും ഒക്കെ തന്നെയുണ്ട്. അതുപോലെ സൂഖ് വാക്കിഫിലുണ്ട്, ഗൾഫ് മോളിലുണ്ട്, ഹയത് പ്ലാസയിലുണ്ട്, ദോഹ പാർക്ക് ഇത് ഹോട്ടൽ പാർക്ക് ദോഹയിലുണ്ട്. ജെലാറ്റോ മോണ്ട എന്ന് പറയുന്നത് നെജ്മയിലും സിറ്റി സെൻറ്ററിലും ആണ് ഉള്ളത്. ഇൽ ജെലാറ്റോ ദിൽ ബ്രൂനോ ഖത്തർ എന്ന് പറയുന്നത് പേൾ ഐലൻഡിലെ ജെലാറ്റോ സ്ഥലമാണ്. ജെലാറ്റോ അൽ മാൻത്രിൻ ഓറിയൻ്റൽ എന്ന് പറയുന്നത് മാൻത്രിൻ ഓറിയൻ്റലിലെ അവിടുത്തെ ജെലാറ്റോസ് ആണ്. ഇങ്ങനെ ഒരുപാട് ജെലാറ്റോ ലഭിക്കുന്ന സ്ഥലങ്ങൾ ഖത്തറിലുണ്ടെന്നേ, ഞാൻ ജസ്റ്റ് ഒരെണ്ണം മാത്രം അല്ല കുറേ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ഇതിൽ എവിടെ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ് യു ലൈക്ക് ഇറ്റ് യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ദിസ് ജെലാറ്റോ. കുറച്ച് മുൻപ് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ ഗിൽറ്റ് ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അതുമല്ല ഇപ്പോൾ വൈറൽ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രൂട്ട് ഫ്രീസ് ചെയ്തിട്ട് തിരിച്ചെടുത്തിട്ട് അതിലേക്ക് പാലും വേണമെങ്കിൽ മധുരത്തിന് കുറച്ച് ഹണിയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ഒഴിച്ചു കൊടുത്തിട്ട് സ്ക്രാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് സ്കൂപ്പ് ചെയ്ത് സ്കൂപ്പ് ചെയ്ത് അതിനെ നന്നായിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്ത് ചെയ്തേ കിട്ടുള്ളത്. ജസ്റ്റ് വൈറൽ ഐസ്ക്രീം, ഫ്രൂട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻസ്റ്റയിൽ അടിച്ചു കൊടുത്താൽ അത് കാണാനും പറ്റും. അപ്പോൾ അതനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കും, മേ ബി യു വിൽ ലൈക്ക് ദാറ്റ് മോർ. അപ്പം ഭയങ്കരമായിട്ട് ഐസ്ക്രീം കഴിക്കാൻ കൊതിയുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ, ഡയറ്റ് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായി നോക്കുന്നവരാണെങ്കിൽ ദിസ് മൈറ്റ് ബി എ ഗുഡ് ഓപ്ഷൻ കേട്ടോ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
7: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
8: ഓ ഡ്രാമ,
9: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
8: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world class shopping experience, Doha, Qatar. And
11: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
12: ഹായ്, നമസ്കാരം. ഞാനിന്നലെ സ്വന്തം അപ്പാൻ ചേർക്കാനാണ് നമ്മുടെ സ്വന്തം ഗസ്റ്റർ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞു 17 മിനിറ്റ്. സമയത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏകദേശം ഒരു 10 മണിയാവാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ 9:30 നിങ്ങളുടെ വീട്ടിലേക്ക് ഫുൾ ടീമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ആ ഒരു ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഭയങ്കരമായി ആഘോഷിച്ച് മാച്ച് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു മാച്ചിലേക്ക് നിങ്ങൾക്ക് ഫുൾ ആ ഒരു ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു മന്തി കഴിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇന്നും കൂടി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ചെല്ലുക റേഡിയോ സനോടെ ഇൻസ്റ്റഗ്രാമിലേക്ക്. ഇൻസ്റ്റഗ്രാമിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ ഞാനും അപ്പുണ്ണിയും പോയിട്ട് ഒരു മന്തി കഴിക്കുന്നത് സംസം മന്തിയിൽ നിന്നും. അപ്പം ആ സംസം മന്തിയുടെ ആ ഒരു വലിയ പ്ലേറ്റ്, അതായത് ഒരു ഫാമിലിക്ക് ഒരു 7 പേർക്കെങ്കിലും എന്തായാലും കഴിക്കാൻ പറ്റും, ആ ഒരു പ്ലേറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. പക്ഷെ ആരാണ് ആ ഒരു വിജയം എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നേരെ പോയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ആൾക്കാരെ അതിനേക്ക് ടാഗ് ചെയ്യുക. അതിലൂടെ നിങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ വീട്ടിലേക്ക് മന്തി എത്തുന്നതായിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഇനി അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് ഞങ്ങൾ എന്തായാലും ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ മെനി മെസ്സേജസ് ആർ കമ്മിങ് ഹിയർ ആസ്കിംഗ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ടാണ് എന്നാലും ഇത് പറഞ്ഞുകൊണ്ട് സംസം മന്തിയുടെ മന്തി കഴിച്ചിന്ന് നമുക്ക് ഫൈനലിൽ കാണാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പോകുന്നു രാക്കിളി പാട്ടിലെ പാട്ടിലേക്ക്.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി

നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ? കാരണം ഈ പറഞ്ഞ പോലെ വെതർ കണ്ടീഷനൊക്കെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടും ആയിരിക്കാം കേട്ടോ. അപ്പൊ ഈ ഡ്രൈ സ്കിൻ, അതായത് ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആവുക, ഡള്ളാവുക, ഒരു ഗ്ലോ ഇല്ലാണ്ടിരിക്കുക, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സ്കിന്ന് ഒരു വൈറ്റ് പൗഡർ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, ഇച്ചി ആയിട്ട് ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെ. ഇപ്പം സ്കിൻ എന്ന് പറയുമ്പോൾ മുഖം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈവൻ കൈയും കാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം എന്തുണ്ടെങ്കിലും അതൊരു അലർജി ആണോ അതോ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കറക്റ്റായി നമ്മൾ പോയി അത് ചെക്ക് ചെയ്യുക തന്നെ വേണം. അതല്ലാതെ ചില കാര്യങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലാദി കേര ഓയിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ ദശപുഷ്പ കേര ഓയിലൊക്കെ ഇല്ല, ഇങ്ങനത്തെ ഓരോ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആൻഡ് നല്ല രീതിയിൽ ലൂക്ക് വാം വാട്ടറിൽ കുളിക്കുക, കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നല്ല രീതിയിൽ അവർ തരുന്ന ഇപ്പം എന്തെങ്കിലും ഒരു മരുന്ന് പോലുള്ള മോയ്സ്ചറൈസർ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നന്നായിട്ട് ബോഡീനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. അതുപോലെ ഈ സോപ്പ്, ഈ ക്ലെൻസർ ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര സ്മെല്ലുള്ള, ഒരുപാട് കണ്ടന്റുകളുള്ള, ഭയങ്കര ഒരു എന്താ പറയുക, ഹാർഡായിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ, ആ അതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആവാൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ പയറുപൊടിയൊക്കെ പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഓട്സ് ഒക്കെ അതിൻ്റെ കൂടെ ഇതാക്കി കഴിഞ്ഞാൽ അത് വെച്ചൊക്കെ നമുക്ക് ഈ പറഞ്ഞ സോപ്പിനൊക്കെ പകരമായിട്ട് നന്നായിട്ട് ആ ഒരു ചളിയൊക്കെ പോകാൻ നമുക്ക് ദേഹത്തൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നാച്ചുറൽ വേയിൽ പല കാര്യങ്ങളും നമുക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ സൺസ്ക്രീൻ, അയ്യോ ഇതില്ലാതെ പുറത്തിറങ്ങരുത്, പ്രത്യേകിച്ചും ഈ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഡയറ്റ് അതിലെപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന്. കാരണം ഇപ്പോൾ ഒമേഗ 3 ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നന്നായിട്ട് വാം ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ ഒരു ഗുഡ് ഫാറ്റായിട്ട് ഗീ ആഡ് ചെയ്യാനായിട്ട് നോക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ആ ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് പൊതുവേ തോന്നുന്ന ഒരു സ്കിൻ ഇഷ്യൂസൊക്കെ ഒരു പരിധിവരെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ മാറ്റേണ്ടതായിട്ടിരിക്കും. ഞാനിപ്പോൾ ദാ ഇത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതിന് തൊട്ട് മുമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുക, ചേടാ ഞാൻ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ വല്ലാണ്ട് വെള്ളം കുടിച്ചിട്ടില്ലല്ലോ എന്ന്. എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ഹിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു, കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

0: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
2: Let's play football.
3: Football Mania. Football.

0: ന്യൂജേഴ്സിയിലുള്ള മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഈ വമ്പൻ പോരാട്ടം. കാൽപന്തിന്റെ ആ കനക കിരീടത്തിൽ ആരായിരിക്കും മുത്തമിടുക? കാത്തിരുന്ന് കാണാം.
1: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
2: You are listening to Radio 91.7
1: Radio

ചൂടാണ് ഈ ചൂടത്തെ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ചും സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ പറയായിരുന്നു. ഇന്റേണലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് കഴിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ഒമേഗ ഉൾപ്പെടെ അല്ലെങ്കിൽ വെള്ളം ഉൾപ്പെടെ അത് നമ്മൾ സംസാരിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്കിന്നിനെ എങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്യണം, ഈവൻ മോയ്സ്ചറൈസർ ആൻഡ് ഓൾസോ ദ സൺസ്ക്രീൻ മസ്റ്റ് ആണ്, അതിൽ നോ കോംപ്രമൈസ്. അതിനോടൊപ്പം കുറച്ച് പേര് ഇവിടെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അശ്മി ഓഡ്മീലും അതുപോലെ നമ്മുടെ കടലമാവും ചേർത്തിട്ട് സോപ്പിനൊക്കെ പകരമൊക്കെ അതൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്, ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല എനിക്ക് സ്കിൻ അലർജി ഉള്ളതുകൊണ്ടെന്ന്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ പീപ്പിൾ ലൈക്ക് ദാറ്റ്, പക്ഷെ അവർ കൂടുതലത് ഓപ്പണായിട്ട് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നാച്ചുറലി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കുളിക്കുന്നതിനൊക്കെ മുൻപായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലിൽ കുറച്ച് അലോവേര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ, അതൊരു ഓയിൽ പോലെ ഉണ്ടാവുമല്ലോ, അത് ബോഡിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാൻ കയറിയാൽ മതി, വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാനും ഡ്രൈനെസ് കുറയ്ക്കാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അലോവേര ചെക്ക് ചെയ്യുക, കുറച്ച് പേർക്ക് അലോവേര ചിലപ്പം സ്യൂട്ട് ആവില്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫുൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു ഒരു സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിലിലേക്ക് തന്നെ കുറച്ച് ഹണി ചേർത്തിട്ട് ഒരു ലേശം അവക്കാഡോ മാഷ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് ശരീരത്തൊരു മാസ്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ചില സംഭവങ്ങളാണ്. ഇപ്പം ബോഡി മാസ്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ ഇപ്പം അവൈലബിൾ ആണ് നമുക്ക് മാർക്കറ്റിൽ, പക്ഷെ അതിനൊക്കെ പകരം വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് രണ്ടും കൂടി പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് ദാ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഞാൻ പോയിട്ട് കുറച്ച് ഒമേഗ 3 കഴിക്കാൻ നോക്കട്ടെ, കാരണം ഇതൊക്കെ എനിക്ക് ഭയങ്കര കുറവാണെന്ന് ചില സമയത്ത് തോന്നാറുണ്ട്. പിന്നെ വിറ്റമിൻ ഡി അത് മസ്റ്റാണ് കേട്ടോ. ഈ സംഭവം കുറവുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, ജസ്റ്റ് ഒരു റെഗുലർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. സോ എവരി വൺ ടേക്ക് കെയർ. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്സ്, ഇങ്ങനെ ലിസ്റ്റ് ഓഫ് സോങ്സ് വരാനായിട്ട് പോകുന്നു. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക എൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. Home delivery.

0: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Joy Alukkas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: നമസ്കാരം, ഞാൻ ജി എസ് തൃക്കി. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുകൂടാം.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
6: Matinee Classics.
7: Matinee Classics.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. തടവുകാർ നിർമ്മിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇനി പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വാങ്ങാം. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പീനൽ ആൻഡ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിപ്പാർട്ട്മെന്റാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പൊതുജനങ്ങൾക്ക് സൗം എന്ന ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ ജൂലൈ 19 ഞായറാഴ്ച ഇന്ന് മുതൽ ഈ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നിയന്ത്രിക്കാൻ ഖത്തരി റഫറിയായ ഖമീസ് അൽ മറി. ഇന്ന് ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫൈനലിലാണ് ഖമീസ് അൽ മറി സപ്പോർട്ട് വീഡിയോ അസിസ്റ്റന്റ് റഫറിയായി പ്രവർത്തിക്കുക. സ്ലൊവേനിയയിൽ നിന്നുള്ള സ്ലാവ്കോ വിൻസിച്ച് ആണ് ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്ന പ്രധാന റഫറി. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച റഫറിമാരെയാണ് ഫിഫ ഫൈനൽ മത്സരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള 2026 ലോകകപ്പ് സ്വപ്ന ഫൈനലിനായി ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നു. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടങ്ങളുടെ പോരാട്ടം നടക്കുക. സുനോ അപ്ഡേറ്റ്.

0: നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് മാറ്റിനി മാഷപ്പിന്റെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. മാറ്റിനി ക്ലാസിക്സ് ഒക്കെ കേട്ട് ആസ്വദിച്ചു കഴിഞ്ഞ സമയത്ത് ഇനിയിപ്പോ സിനിമാ ലോകത്തേക്ക് വരികയാണ്. സിനിമാ ലോകത്തെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കുടുംബരി കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഒന്ന് മനയിലേക്ക് പോവുകയാണ്. കൊടുമൺ പോറ്റിയുടെ മനയിലേക്ക് പോവുകയാണ്. ഭ്രമയുഗം എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലൂടെ മമ്മൂക്ക വീണ്ടും ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര, കാരണം ഇന്നലെ ആ ഒരു അവാർഡ് പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഒരു പേര് ഒന്ന് ഡിക്ലെയർ ചെയ്ത് കേൾക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും മലയാളികൾക്കാകെ അഭിമാനവും, അല്ലെങ്കിൽ മമ്മൂക്ക എന്ന മഹാ നടന്റെ ആ ഒരു അഭിനയത്തെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിൽ നമുക്കത് പറഞ്ഞൊപ്പിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. പുരസ്കാരം, ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച സമയത്ത് ഭ്രമയുഗം കണ്ട ശേഷം ജൂറി മെമ്പേഴ്സ് പറഞ്ഞ കാര്യം ദേ ഇങ്ങനെയായിരുന്നു കേട്ടോ. ജയരാജ് അദ്ദേഹം ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്തായിരുന്നു ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
1: അതിഗംഭീരമായിട്ട് എല്ലാ ജൂറി മെമ്പേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഭ്രമയുഗമാണ്. നമ്മള് പ്രൗഡാണ് ആ കാര്യത്തിൽ.
0: തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയും അഭിമാന നിറവിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഭ്രമയുഗം. എല്ലാ ജൂറി മെമ്പേഴ്സിനും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കൂടിയായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇനിയും ബാക്കി വിശേഷങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങൾ എങ്ങനെ പങ്കുവെക്കുന്നു ഒന്ന് മെസ്സേജിൽ പറയാട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ട് കേൾക്കുന്നത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Adi, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
4: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
5: ഫുട്ബോൾ മേനിയ.
1: അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള 2026 ഫിഫ ലോകകപ്പിന്റെ സ്വപ്ന ഫൈനൽ. ലോകകപ്പിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത മെസ്സിയുടെയും കൂട്ടരുടെയും അനുഭവ സമ്പത്തും എമാലിന്റെയും കൂട്ടരുടെയും വേഗതയും തമ്മിലുള്ള പോരാട്ടമെന്നാണ് ഫുട്ബോൾ ലോകം ഈ മത്സരത്തെ കാണുന്നത്. കപ്പടിച്ചാൽ ഇറ്റലിക്കും ബ്രസീലിനുമൊപ്പം ലോക കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ ടീമാകും അർജന്റീന. മറുവശത്ത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ സ്പെയിനിന്റെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നായ ന്യൂജേഴ്സിയിലുള്ള മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഈ വമ്പൻ പോരാട്ടം. കാൽപന്തിന്റെ ആ കനക കിരീടത്തിൽ ആരായിരിക്കും മുത്തമിടുക? കാത്തിരുന്ന് കാണാം.
4: Football
5: Mania.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: ഇന്നലെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളത്തിന് അഭിമാനമായിട്ടുള്ള സിനിമകളും താരങ്ങളും ഒക്കെ തന്നെ തിളങ്ങിയ ഒരു ദിവസം കൂടിയാണ് അല്ലെ. അതിൽ തന്നെ ഭ്രമയുഗം എന്ന സിനിമയെക്കുറിച്ചാണ് ഈ ഒരു മണിക്കൂറിൽ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് കേട്ടോ. മമ്മൂക്ക നായകനായിട്ടുള്ള ഭ്രമയുഗം, മികച്ച ഛായാഗ്രഹണം, മികച്ച നടൻ എന്നുള്ള പുരസ്കാരങ്ങളൊക്കെ സ്വന്തമാക്കിയ ചിത്രം കൂടിയാണ്. രാഹുൽ സദാശിവനാണ് ആ സിനിമ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഭ്രമയുഗത്തിന്റെ റിലീസിന് മുൻപായിട്ട് നമുക്ക് നൽകിയൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിലന്ന് അദ്ദേഹം മമ്മൂക്കയെക്കുറിച്ചും ആ സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ആർജെ അച്ചു ആയിരുന്നു അന്ന് ആ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അന്ന് രാഹുൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, മമ്മൂക്കയല്ലാതെ മറ്റൊരാള് മനസ്സിലില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ രാഹുലിന്റെ അന്ന് നമുക്ക് നൽകിയ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻ ഒന്ന് കേൾക്കാം.
8: നമ്മുടെ മമ്മൂക്കടുത്ത് ഇങ്ങനെ സിറ്റുവേഷനും സീൻസും പറയും, മമ്മൂക്കയുടെ ഓൺ വേർഷൻ ഉണ്ടാവും അത് പെർഫോം ചെയ്ത് വരുമ്പോൾ. സോ വി ആർ ഓൾ സർപ്രൈസ്ഡ്, അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എനിക്കൊരു ആഗ്രഹമായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യണം. ഈ കഥ എഴുതിയതും ഭൂതകാലത്തിന് മുമ്പ് എഴുതിയ കഥയാണ്. പക്ഷെ അത് മമ്മൂക്ക വേണം സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ, പുള്ളി ചെയ്താലേ നന്നായിരിക്കുള്ളൂ എന്ന് തോന്നി. മമ്മൂക്കയെ മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട് എന്ന് പറയാനും ക്യാരക്ടർ മമ്മൂക്ക പ്ലേ ചെയ്യുമെന്ന് ചോദിക്കാനും ഐ വാസ് ഈവൻ കോൺഫിഡന്റ്. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാനുള്ള ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു 3-4 വേർഡ്സ് മറ്റേ പറഞ്ഞിട്ടുണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്, നമുക്ക് ഈ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും, പ്ലസ് ഒരു പീരിയഡ് ഫിലിം ആണോ നല്ല ഒരു 3-4 കാര്യം മറ്റേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെയാണ് ഞാൻ സ്റ്റോറി നറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മള് മനസ്സിൽ ഇത്രയും കാലം കൊണ്ടു നടന്ന ഇങ്ങനെ ഒരു കഥാപാത്രം നമുക്ക് അത് പുള്ളി അവിടെ സ്ക്രീനിൽ നമുക്ക് കാണാലോ, അത് ആ സിറ്റുവേഷനിൽ ആ ലൊക്കേഷനിൽ ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആക്ച്വലി ഇറ്റ്സ് ബിക്കമിങ് റിയാലിറ്റി അല്ലേ, ഡ്രീംസ് ആർ ബിക്കമിങ് റിയാലിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. നമ്മള് ഇതിൽ പേപ്പറിൽ എഴുതി വെച്ചത് ഈസ് ഡെലിവറിങ് ദാറ്റ്. അപ്പോ ദാറ്റ്സ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫോർ മീ, അല്ല കൂടുതലൊന്നും പറയാനില്ല. ഇറ്റ്സ് ഡ്രീം കം ട്രൂ മൊമെന്റ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ഷൂട്ടിംഗ് ഡേയ്സ്.
7: ഇനി നമ്മളെ കേൾക്കാനായിട്ട് പോകുന്നത് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, മമ്മൂക്ക അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: Chennai Beats.
6: Tamil Head of the R.
7: In the art of Podumakulanda.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂക്ക, മമ്മൂക്കയ്ക്ക് അരികിലേക്ക് വീണ്ടും ഒരു ദേശീയ പുരസ്കാരം എത്തുന്ന സമയത്ത് ആ ഒരു സന്തോഷമാണ് നമ്മൾ ഇന്ന് ഈ ഒരു മണിക്കൂറിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ആ ഒരു സന്തോഷം കൂടി നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം 5000 എന്ന നമ്പറിലേക്ക്. ഇന്ത്യൻ സിനിമയിൽ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരുപാട് സവിശേഷതകൾ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എപ്പോഴും പുതുമകൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ പുതിയ കഥകളെ ഇഷ്ടപ്പെടുന്ന, പുതിയ ട്രീറ്റ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു താരമാണ് മമ്മൂക്ക എപ്പോഴും. ഞാനിങ്ങനെ വായിച്ച ഒരു ഫീച്ചറിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അതായത് എന്നും സ്വയം പുതുക്കി പണിയുന്ന നടനാണ് അദ്ദേഹം എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമയിൽ വെറും 1 രൂപ പ്രതിഫലത്തിലാണ് മമ്മൂക്ക അഭിനയിച്ചത് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് കേട്ടോ. സിനിമയെ അദ്ദേഹം എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരൊറ്റ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, പക്ഷേ നമുക്ക് സിനിമയെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 50-ലേറെ പുതിയ വ്യക്തികൾ, അല്ലെങ്കിൽ 50-ലേറെ നവപ്രതിഭകൾ മമ്മൂക്കയുടെ ഡേറ്റ് കൊണ്ട് മാത്രം സ്വതന്ത്ര സംവിധായകരായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് സംവിധായകരുമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ ഈ ഒരു മണിക്കൂറിൽ ഷെയർ ചെയ്തുകൊണ്ട് മാറ്റ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ആണ്, കേട്ടുകൊണ്ടേയിരിക്കാം. റേഡിയോ സുനു കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Safari, world-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana. Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
5: മമ്മൂട്ടി എന്ന മഹാനടന്റെ 4th നാഷണൽ അവാർഡിനെ കുറിച്ചിട്ടാണ് ഇത്രയും നേരം നിസ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതെ, ബ്രഹ്മയുഗം സിനിമയെക്കുറിച്ചും അതിൻ്റെ ആ ഒരു വിശേഷങ്ങളും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്തായാലും ഈ ഒരു സമയത്ത് ബാറ്റ് മാഷപ്പിൽ ഞാൻ ജോയിൻ ചെയ്യാണ്. അഷ്ടമിയാണ് നിങ്ങളോടൊപ്പം. ഈ ഒരു ടൈമിലുണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് ദുൽഖർ സൽമാൻ്റെ ഒരു പോസ്റ്റാണ് ഓർമ്മ വന്നത്. അതായത് ഉപ്പാക്ക് ആ ഒരു അവാർഡ് ലഭിച്ചു എന്ന് കേട്ടപ്പോൾ ഫോട്ടോ ഇട്ടതിൻ്റെ കൂടെ തന്നെ അനദർ വൺ question mark. Yes, pa, it's like your 4th. Appo tirich uppa chodikkana pole, oh sweet, what about you, win anything? No pressure son, you do you. അതെ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്, നിനക്കും കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുത്തു എന്നുള്ള രീതിയിലുള്ള ആ ഒരു ക്യാപ്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ആരും അത് വലുതായിട്ട് നോട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയില്ല. ബെസ്റ്റ് ഡയലോഗ് റൈറ്റർ എന്നുള്ള രീതിയിൽ ലക്കി ഭാസ്കറിനാണ് ഇത്തവണത്തെ നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ലക്കി ഭാസ്കർ ഈസ് ലൈക്ക് വൈഡ്ലി പോപ്പുലർ ആയിട്ടുള്ള തെലുഗു ചിത്രമാണെങ്കിൽ പോലും അത് DQ മെയിൻ ലീഡിലെത്തിയിരിക്കുന്ന ഒരു ഗംഭീര ചിത്രം തന്നെയാണ്. എല്ലാ ലാംഗ്വേജസിലും എത്തിയിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇതുപോലെ പല സിനിമകൾ അതിൽ ഏറ്റവും എടുത്തിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ക്രീൻ പ്ലേയെ കുറിച്ചിട്ട് തന്നെയാണ്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ലഭിച്ചിരിക്കുന്നത് Pushpa 2 The Rule-നാണെങ്കിൽ എന്തുകൊണ്ട് കിഷ്കിന്ദകാന്തത്തിന് കിട്ടിയില്ല എന്നുള്ളൊരു ചോദ്യം. ആ ഒരു ചോദ്യം തന്നെയാണ് എല്ലാ സിനിമാ പ്രേമികളുടെയും മനസ്സിലുള്ളത്. പോസ്റ്റുകളിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ തന്നെ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിനോട് എന്താണ് ഒരു മറുപടി നൽകാനുള്ളത്? വൈ the best screenplay went to Pushpa 2 than the Kishkindakandam? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ മെസ്സേജ് അയക്കുക 5000917 ലേക്ക്. ഞാൻ എന്തായാലും ബാക്കി അവാർഡുകളെ കുറിച്ചിട്ടും എന്റെ അഭിപ്രായം ഒക്കെ തന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് പറഞ്ഞു തരാം. ഇപ്പൊ നല്ലൊരു പാട്ട് കേൾക്കേണ്ട സമയം. കേട്ടുകൊണ്ടിരിക്കുക കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ മാറ്റിനി മാഷപ്പ്. അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: suno 91.7 FM Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal.
4: 917 Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Hi, hello, namaskaram. Njan Mathukuttiyanu.
11: Njan Raj Kalesh.
12: Ningal kettukondirikkunnathu
13: Radio Suno.
11: Khattarinte favorite radio station aya Radio Suno 91.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. This is Matinee Masha, Matinee. Only on Radio Suno 91.7 FM. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
3: വെൽക്കം ബാക്ക് തന്റെ ഫേവറേറ്റ് ന്യൂസ് സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പ് ആണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. സോ ഈ ഒരു സമയം എന്തായാലും നേരെ നമുക്ക് ആ ഒരു എന്താ പറയുക, നാഷണൽ അവാർഡും അതിൻ്റെ ഡിസ്കഷൻസും ഇതിനെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ അധികം ആൾക്കാർ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കിഷ്കിന്ദകാന്തം എന്ന് പറയുന്ന ആ ഒരു സിനിമ, കിഷ്കിന്ദകാന്തം ഒരുപാട് പേര് പ്രതീക്ഷിച്ചതാണ്. അറ്റ്ലീസ്റ്റ് സ്ക്രീൻ പ്ലേക്കോ എന്തെങ്കിലും രീതിയിൽ അതിനൊരു അവാർഡ് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ അതിന് പോകാതെ സ്ക്രീൻ പ്ലേ എന്തുകൊണ്ട് പുഷ്പ 2 എത്തി എന്നുള്ളത്, എനിക്ക് തോന്നുന്നു പുഷ്പ 1 വെച്ചിട്ട് പോലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ പുഷ്പ 2 വാസ് റിയലി ബാഡ് ഇൻ സ്ക്രീൻ പ്ലേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ അത്രയും പ്രതീക്ഷിച്ച് പോയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ബട്ട് പുഷ്പ 2 വാസ് റിയലി ലൈക്ക്, അതിന് സ്ക്രീൻ പ്ലേ എന്ന് പറയാനൊന്നും ഇല്ല, ജസ്റ്റ് ഒരു നോർമൽ ഡിറക്റ്റഡ് മൂവി എന്ന് പറയാനേ ഉള്ളൂ. അത്രയും ഭയങ്കര വലിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്നൊരു സ്ക്രീൻ പ്ലേയോ കാര്യങ്ങളോ ഒന്നും അല്ല. എനിവേ, ആ ഒരു ഡിസ്കഷൻ വലിയ രീതിയിൽ ചൂടേറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ബെസ്റ്റ് ഡിറക്ഷൻ എന്നുള്ള രീതിയിൽ അമരൻ സിനിമയ്ക്കാണ് കിട്ടിയത് രാജ്കുമാറിന്. ആൻഡ് ഐ റിയലി ലവ് ഇറ്റ് ബിക്കോസ് സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി. ഭയങ്കര മിക്സ്ഡ് ഒപ്പീനിയൻ വന്നുള്ളൊ ഒരു മൂവിയായിരുന്നു അത്. ഒരു റിയൽ ലൈഫിനെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു മൂവി. അതിനൊരു ബെസ്റ്റ് ഡിറക്ഷൻ കിട്ടാന്ന് പറയുന്നത് അഫ്കോഴ്സ് ആ ഒരു സിനിമയ്ക്കും ആ ഒരു സിനിമയിലെ കഥാപാത്രം, അല്ലെങ്കിൽ അത് ഒറിജിനലി ആരെ വെച്ചിട്ടാണോ ആ ഒരു മൂവി ആസ് എ ട്രിബ്യൂട്ട് ദാറ്റ് പേഴ്സൺ ദേ ഡിഡ്, അവർക്കൊക്കെ തന്നെ അവർ ആ ഒരു മൂവി വാസ് റിയലി സ്പെഷ്യൽ. സോ അതുകൊണ്ട് ബെസ്റ്റ് ഡിറക്ഷൻ ആ ഒരു മൂവിക്ക് പോയി. പക്ഷെ അഗെയിൻ ദ ക്വസ്റ്റ്യൻ വാസ്, തമിഴിൽ അമരൻ ഉണ്ടായിരുന്നു, മെയ്യഴകൻ ഉണ്ടായിരുന്നു, മഹാരാജ, വാഴ, ഇങ്ങനെ കുറേ സിനിമകളെ ഒക്കെ പിന്തള്ളി ബെസ്റ്റ് മൂവി തമിഴ് എന്നുള്ള രീതിയിൽ റയൻ മൂവിയാണ് വന്നത്. അതായത് നമ്മുടെ ധനുഷ് ഡിറക്റ്റ് ചെയ്തിട്ടുള്ള മൂവി, അതൊരു ബെസ്റ്റ് മൂവി ഇൻ തമിഴാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അതും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് കൊടുക്കേണ്ടതായിട്ടില്ല എന്നാണ് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിലൊരു പാട്ട് കേൾക്കാനുള്ള സമയമായിരിക്കാണ് ഇപ്പോൾ റൈറ്റ് നൗ. അതിനോടൊപ്പം തന്നെ മറ്റ് ചില സിനിമകളും ആ ഒരു അവാർഡുകളും ഒക്കെ നമുക്ക് പറയാനായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായവും മെസ്സേജ് അയക്കാം 5000090170.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Let's play football.
2: Football Mania.
3: അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള 2026 ഫിഫ ലോകകപ്പിന്റെ സ്വപ്ന ഫൈനൽ. ലോകകപ്പിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത മെസ്സിയുടെയും കൂട്ടരുടെയും അനുഭവ സമ്പത്തും എമാലിന്റെയും കൂട്ടരുടെയും വേഗതയും തമ്മിലുള്ള പോരാട്ടമെന്നാണ് ഫുട്ബോൾ ലോകം ഈ മത്സരത്തെ കാണുന്നത്. കപ്പടിച്ചാൽ ഇറ്റലിക്കും ബ്രസീലിനുമൊപ്പം ലോകകിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ ടീമാകും അർജന്റീന. മറുവശത്ത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ സ്പെയിനിന്റെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നായ ന്യൂജേഴ്സിയിലുള്ള മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഈ വമ്പൻ പോരാട്ടം. കാൽപന്തിന്റെ ആ കനക കിരീടത്തിൽ ആരായിരിക്കും മുത്തമിടുക? കാത്തിരുന്ന് കാണാം.
2: Football Mania.
4: Hey, this is Namita Pramod.
5: You're listening to
4: Radio Suno 91.7.

വെൽക്കം ബാക്ക്. നമ്മളുടെ ആ ഒരു ടോട്ടൽ നാഷണൽ അവാർഡ് ഫീവറിൽ നിൽക്കുന്ന സമയത്ത് ഓരോ സിനിമകളെ കുറിച്ചും അവാർഡുകളെ കുറിച്ചിട്ടും അതിന്റെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അഷ്ടമിയാണ് കൂടിയുള്ളത് മാച്ചിന് ഈ മാഷപ്പിൽ. എന്തായാലും ഇതിലൊക്കെ തന്നെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് പോലും ലഭിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ്. ബെസ്റ്റ് ആക്ട്രസ്സിന് യാമി ഗൗതം അത്രയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമൊക്കെ ഈ സിനിമ കാണാത്ത പലരിലും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ ആ സിനിമ ഒന്ന് കണ്ടു നോക്കൂ, ഷീ റിയലി ഡിഡ് വെൽ എന്ന് എനിക്ക് തോന്നിട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ആ ഒരു സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അതൊരു ട്രൂ ഇവന്റ്സിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആൻഡ് ഇറ്റ്സ് ദെയർ ഇൻ ഐ തിങ്ക് നെറ്റ്ഫ്ലിക്സ് ഓർ സംവെയർ. അത് കണ്ടു കഴിഞ്ഞാൽ യാമി ഗൗതം റിയലി ഡിഡ് എ ഗുഡ് ജോബ് എന്ന് നമുക്ക് തോന്നും. ഷീ റിയലി ഡിഡ്, അതുകൊണ്ട് തന്നെയാണ് ഷീ ഡിസേർവ് ഇഡ്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ട്രെയിലറാണ് ചന്തു ചാമ്പ്യൻ. അതായത് കാർത്തിക് ആര്യൻ ബെസ്റ്റ് ആക്ടർ മമ്മൂക്കയായിട്ട് ഷെയർ ചെയ്യുമ്പോൾ, ഡിഡ് ഹീ ഡു വെൽ ഇൻ ദാറ്റ് മൂവി, ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര ഉണ്ടോ എന്നൊക്കെ അഗെയിൻ പീപ്പിൾ വെയർ ക്വസ്റ്റ്യനിങ്.

അതൊന്ന് കണ്ടു നോക്കൂ. ട്രെയിലർ അറ്റ്ലീസ്റ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹി ഡിഡ് ആക്ച്വലി എ പ്രിറ്റി ഗുഡ് ജോബ്. ബട്ട് ഒരു ബെസ്റ്റ് ആക്ടർ കൊടുക്കാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഇല്ല. കാരണം ദർ വാസ് അനദർ ഓപ്ഷൻ. ഇവര് ഏറ്റവും ബെസ്റ്റ് മൂവി ഹിന്ദി എന്നുള്ള രീതിയിൽ ശ്രീകാന്ത് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറയലോ, ഹൗ ഡിഡ് ഐ മിസ് ദിസ് മൂവി എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് രാജ്കുമാർ റാവു അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ. എനിക്ക് തോന്നിപ്പോയി അറ്റ്ലീസ്റ്റ് ആൾക്ക് കൊടുക്കാമായിരുന്നു ബെസ്റ്റ് ആക്ടർ അലോങ് വിത്ത് മമ്മൂക്ക റാദർ ദാൻ കാർത്തിക് ആര്യൻ. വൈ? ബിക്കോസ് ഒരു ബ്ലൈൻഡ് പേഴ്സണായിട്ട്, അതും ട്രൂ ഇവൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. സോ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാള് ഒരു സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെതിരെ പോകുന്നു, പഠിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറകെ പോകുന്നു, അങ്ങനെ ഒരു മൂവി. ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. എനിക്ക് ആ എനിക്ക് ഭയങ്കര എന്തോ പെട്ടെന്ന് ആ സിനിമ ഒന്ന് കാണണം എന്നുള്ളൊരു ഫീലായിരുന്നു. എന്നാലും ഞാൻ കണ്ടിട്ട് ഞാനൊരു ടോട്ടൽ അഭിപ്രായം പറയാം കേട്ടോ സിനിമയെക്കുറിച്ച്. ബട്ട് ട്രെയിലർ കണ്ടെടുത്തോളം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി ആ സിനിമ കാണാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്നും കണ്ടു നോക്കും ഈ പറഞ്ഞ സിനിമകളൊക്കെ, ആർട്ടിക്കിൾ 370, ശ്രീകാന്ത്, അതുപോലെ ചന്തു ചാമ്പ്യൻ, ഈ മൂവീസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ മെസ്സേജ് അയക്കാം 5000917. എന്തായാലും നമ്മുടെ ഇന്നത്തെ മാറ്റിനി മാഷപ്പ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. ഞാൻ തൽക്കാലം ചാച്ചാ ബൈ ബൈ പറഞ്ഞു പോകുന്നു. ഇനി നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. ചാച്ചാ ബൈ ബൈ.

0: This is Matinee Mashup. Only on Radio Suno 91.7 FM. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. And yes, we are back on track. ഈ ഒരു ട്രാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും തന്നെ ഒരുപാട് മിസ്സിങ്സ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ഒരുപാട് ഡോട്ടുകൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വിട്ടുപോയ ഒരുപാട് സിനിമാ വിശേഷങ്ങൾ, ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ദേ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ലേറ്റസ്റ്റ് വിശേഷം എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരു അടിപൊളി ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ആ ചിത്രത്തിന്റെ ഒഫീഷ്യൽ സോങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ നാളെ പുറത്തിറങ്ങും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ജൂലൈ 20 വൈകുന്നേരം 6 മണിക്ക് റിലീസാകുന്ന ആ ചിത്രത്തിന്റെ പാട്ട് ഏതാണ്, ഏതാണ് ചിത്രം, ഇതൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് അറിയാം. ആൻഡ് ഓൺ ദാറ്റ് എക്സൈറ്റ്മെന്റ് ഞാൻ ദാ സ്റ്റാർട്ട് ചെയ്യാണ് മാറ്റിനി മാഷപ്പ്. ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
5: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക്ക് സർവീസ് സൽവാ റോഡ് ഖത്തർ
6: ഇൻ അസോസിയേഷൻ വിത്ത്.
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
8: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
9: യു ആർ ലിസണിംഗ് ടു
8: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
10: ദിസ് ഈസ് മദീനേ മാഷ ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
11: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
12: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
6: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
5: മോർണിംഗ് സവാരി.
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
8: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
11: Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാത്തിനി മാഷപ്പ്. സന്ദീപാണ് കൂടെയുള്ളത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി. യെസ്, അപ്പോൾ ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പാട്ട് ദേ നാളെ റിലീസാവാൻ പോകുന്നു. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പൃഥ്വിരാജ്, വൈശാഖ്, ജിനു എബ്രഹാം കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഖലീഫ എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഗാനത്തിൻ്റെ ലിറിക് വീഡിയോ ആണ് നാളത്തേക്ക്, അതായത് ജൂലൈ 20 വൈകുന്നേരം 6 മണിയോടുകൂടി റിലീസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നോ മച്ച് ഓഫ് സർപ്രൈസസ്. നമ്മൾ കുറേ നാൾ മുന്നേ തന്നെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് പൃഥ്വിരാജ് ജേക്സ് ബിജോയ് കോംബോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ശരിക്കും പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഒരു അൻവർ മൂവി എവിടെയോ റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പേഴ്സണലി തോന്നിയ കാര്യമാണ് കേട്ടോ. ബട്ട് അഗൈൻ, മൂവിയുടെ ജോണ്ടർ തന്നെ വ്യത്യാസമാണ്. ജേക്സ് ബിജോയ് ഈണം പകർന്നിരിക്കുന്ന ഒരു വണ്ടർഫുൾ സോങ് എന്തായാലും നാളെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. വൈ ബിക്കസ് ഇറ്റ്സ് ഒഫീഷ്യലി ഗെറ്റിംഗ് റിലീസ്ഡ് ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ്. വൈ ബിക്കസ് സിറ്റ് ശ്രീറാം, മക്ബൂൽ, മൻസൂർ, മുത്തു എന്നിവർ ജേക്സ് ബിജോയോടൊപ്പം തന്നെ ഈ പാട്ടിന്റെ പിന്നണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ കാത്തിരിപ്പൊന്നുമില്ല ഈ വർഷം ഓണം റിലീസായിട്ട്. ഓഗസ്റ്റ് 20 ചിത്രം ആഗോള റിലീസിന് തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ള ഇൻഫർമേഷൻ കൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Hi, this is Rahman.
7: ഒരു മധുരക്കിനാവിൻ
0: ലഹരി. You are listening to
6: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
8: This is only on
0: Radio Suno 91.7 FM.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
9: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
4: Chennai beats.
5: Tamil head of the hour.
6: In the art of podumar kolanda.

0: 91.7 FM.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സിനിമ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ 91.7 FM. യെസ്, 917 ഈവനിങ്സിനുള്ള സമയമായി. അതാണ് അങ്ങോട്ടൊരു ചായ്വ് വന്നത്. എന്തായാലും ദാ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 47 മിനിറ്റും 16 സെക്കൻഡും ആവുന്ന ഈ ടൈമിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. പള്ളിച്ചട്ടമ്പി എന്ന സിനിമ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അല്ല, ഇനി ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ ദാ വി ഹവ് ഗോട്ട് another amazing opportunity. OTT റിലീസ് ആയിട്ട് ചിത്രം എത്തുകയാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിലേക്ക് വരുമ്പോൾ July 24 ചിത്രം OTT റിലീസായിട്ട് സോണി ലെവലാണ് എത്താൻ പോകുന്നത്. സോ സോണി ലെവ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് വീണ്ടും റീ വാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇഫ് യു ഹാവ് നോട്ട് വാച്ച് ദ മൂവി, ദിസ് ഇസ് ദ റൈറ്റ് ടൈം. യു ക്യാൻ വാച്ച് പള്ളിച്ചട്ടമ്പി അഗെൻ. ഇത് മാത്രമല്ല, ഇന്നിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു ലൈവ് കാണാൻ വേണ്ടിയിട്ടാണ്. ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനൽ. യെസ്, ആ ഒരു ഫൈനൽ വിശേഷം

ങ്ങളൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഓൾസോ ദാ ഇവിടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മലയാളം കമൻട്രി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരുമ്പോൾ ഏറ്റവും അധികം എക്സൈറ്റ്മെൻറ്റ് ടു ദ പീക്ക് ആണ്. സോ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിട്ടുപോകേണ്ട കേട്ടോ. അപ്പോൾ ജൂലൈ 20 എന്നുള്ള ഡേറ്റിലായിരിക്കും നമുക്ക് നാട്ടിലെ ആ ഒരു ടൈമിംഗ് കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ആൻഡ് മലയാളം കമൻട്രിയിൽ നമുക്ക് ഫിഫ C5 കാണാനായിട്ടുള്ള ഓപ്ഷൻ ആ ഒരു പ്ലാറ്റ്ഫോം കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിനിമ അല്ലെങ്കിൽ പോലും ഇന്നത്തെ ആ ഒരു ഏറ്റവും അധികം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് ഓഫ് കോഴ്സ് ആ ഒരു പോയിൻ്റ് ഓഫ് ടൈം എല്ലാവരും ക്രൂഷ്യലായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും വെയിറ്റിങ്ങിന് കുറേയേറെ ഇൻഫർമേഷൻസും അതേപോലെ തന്നെ ഫണ്ണും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുകയായിരിക്കും 9:17 ഈവനിങ്സിൽ. ഒരുപാട് ഒരുപാട് ഫണ്ണും എൻ്റർടൈൻമെൻറ്റും ആയിട്ട് ഇപ്പം എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് പള്ളിച്ചട്ടമ്പീല കാര്യമൊക്കെ പറയുമ്പോൾ പള്ളിച്ചട്ടമ്പീല ആ പാട്ടിലേക്ക് തന്നെ പോയാലോ. Yes, this is Kathas Happiness Frequency 91.7 FM. Matinee Mashamitta time ayirunnu. Ini nammal 917 evening sil kaanam.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today.
4: ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ആ ഈ ഒരു ഗുഡ് ഈവനിങ് പറയാനായിട്ട് കുറച്ചധിക ദിവസം ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജൂലൈ 19 ഞായറാഴ്ച ദിവസം ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാനും നിങ്ങളുടെ ഡ്രൈവൽ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 1:54. This is Qatar's happiness frequency 91.7 FM. Yes, ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജസ്. യെസ്, ആ ഒരു മെസ്സേജിൻ്റെ തുടക്കം തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും എക്സൈറ്റഡ് ആണ് എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയം വേണ്ട. ഇന്ന് നമ്മൾ പ്രോഗ്രാംസൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏറ്റവും അധികം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്പോർട്സ് ലോകത്തെ കഥകളായിരിക്കും. ഫിഫ വേൾഡ് കപ്പ് 2026 ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. സോ മെസ്സേജ് ഒക്കെ പോകുന്നോട്ടെ 5000917 മെസ്സേജസ്. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാ അതൊക്കെ ഇങ്ങടേക്ക് അയക്കാനുള്ള സമയമാണ്. ഒരാഴ്ചത്തെ വിശേഷങ്ങൾ പറയാനില്ലേ? അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിൽ തന്നെ എനിക്കൊന്നൊരു ഇച്ചിരി സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു പാട്ടിൽ നമുക്ക് തുടങ്ങാം. സോ This is 917 evening. Sandeep Anukhudi Alada on Qatar's happiness frequency. Kittu kittu. Kootu kudan.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
0: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 6 മിനിറ്റും 2 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Joy Alukkas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
6: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
7: Let's play football.
5: Football Mania.
6: അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള 2026 ഫിഫ ലോകകപ്പിന്റെ സ്വപ്ന ഫൈനൽ. ലോകകപ്പിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത മെസ്സിയുടെയും കൂട്ടരുടെയും അനുഭവ സമ്പത്തും എമാലിന്റെയും കൂട്ടരുടെയും വേഗതയും തമ്മിലുള്ള പോരാട്ടമെന്നാണ് ഫുട്ബോൾ ലോകം ഈ മത്സരത്തെ കാണുന്നത്. കപ്പടിച്ചാൽ ഇറ്റലിക്കും ബ്രസീലിനുമൊപ്പം ലോക കിരീടം നിലനിർത്തുന്ന 3rd ടീമാകും അർജന്റീന. മറുവശത്ത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ സ്പെയിനിന്റെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നായ ന്യൂജേഴ്സിയിലുള്ള മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഈ വമ്പൻ പോരാട്ടം. കാൽപന്തിന്റെ ആ കനക കിരീടത്തിൽ ആരായിരിക്കും മുത്തമിടുക? കാത്തിരുന്ന് കാണാം.
8: This is Radio Suno
9: 91.7 FM,
8: Qatar's favorite radio station.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back to Radio Suno 91.7 FM 917 evenings in a time. Sandeep Anu Kude join Jeevan the studio clock. Il samayam 5 mani kazhinja 15 minutum 37 secondum. Yet another ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം ഐ മീൻ ഈവനിങ് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ ഡൺ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഹാഫ് വേ ഡൺ ആണ്. പക്ഷേ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പലരുടെയും ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു ചിന്തകളും വേണ്ട, തിരിച്ചു നോക്കേണ്ട, തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് മുന്നോട്ട് പോവുക. എന്താണ് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട ആ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്നുള്ള ഒരു ചെറിയ പ്ലാനിങ് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ അതാ ആ ഒരു കാര്യം ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു ഗുഡ് ഈവനിങ് മെസ്സേജ്. മിയ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്, ബാസിൽ ഗുഡ് ഈവനിങ് ആൻഡ് ഓൾസോ അഖില ഗുഡ് ഈവനിങ്, റഫീഖിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. സന്ദീപ് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം, ഒത്തിരി നാളായല്ലോ വോയിസ് കേട്ടിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എബിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സുജോയുടെ മെസ്സേജ് വന്നു, സുജോയ് ഒരു ബർത്ത്ഡേ വിഷ് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഡീറ്റെയിൽസ് അയച്ചിട്ടില്ലല്ലോ സുജോയ്, അപ്പോൾ പെട്ടെന്ന് ഡീറ്റെയിൽസ് ഇങ്ങ് പോന്നോട്ടെ. ഷമ്മു നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ദിൽജിത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ദിൽജിത്തിനും ജിഷയ്ക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചിരിക്കുന്നത് ജെബിൻ. അപ്പോൾ ജെബിൻ ദാ ആ ഒരു വിഷസിലേക്ക് തന്നെയാണ് കടക്കുന്നത്. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ദിൽജിത്തിനും അതേപോലെ തന്നെ ജിഷയ്ക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ദേ ഞാനും ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് മെസ്സേജിലേക്കൊക്കെ വരുമ്പോൾ എൻ്റെ ഇൻബോക്സ് മൊത്തം സ്പെയിനും അർജൻറ്റീനയാണല്ലോ. വാട്ട് ഈസ് ഹാപ്പനിങ്? യെസ്, നമ്മുടെ ടോം ബ്രോ മെസ്സേജ് അയക്കുന്നുണ്ട്, ഗുഡ് ഈവനിങ്, എന്തൊക്കെയുണ്ട് വിശേഷം. അതേപോലെ തന്നെ ഇഫ്തിഹാറുദ്ദീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സ്പെയിൻ. ഓക്കെ, അല്ലമീൻ ബ്രോ ഗുഡ് ഈവനിങ് ഡിയർ സന്ദീപ് ബ്രോ, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു, അവിടെ എങ്ങനെയാണെന്ന് കരുതുന്നു കേട്ടോ. രവിശങ്കർ ഗുഡ് ഈവനിങ് വിഷസ് അയച്ചിട്ടുണ്ട്, അൻഫൽ ഗുഡ് ഈവനിങ് പറയുന്നു, റഫീഖ് ഗുഡ് ഈവനിങ് ആൻഡ് ഓൾസോ നേരത്തെ പറയാൻ വിട്ടുപോയ ആ ഒരു ബർത്ത്ഡേ വിഷസ് റിനീഷിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വിഷ് കൂടി വിഷിക്കുക, വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ റിനീഷ്.

പുതിയൊരു ദിവസമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമായിരിക്കും ജൂലൈ 19. എന്തായാലും ഈവനിങ് ടൈമിൽ ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഒന്നും മറക്കണ്ട. മാക്സിമം ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കി എടുക്കാനായിട്ടും മറന്നുപോകരുത് എന്ന് പതിവായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ ദാ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് ആപ്പ് ഇടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലെ ഗാനം. You have tuned into Qatar's happiness frequency 91.7 FM. Ketu ketu kootu kudam.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: 917 evenings.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 കാരറ്റ് ഗോൾഡ് 366.50 ഖത്തർ റിയാൽ, 21 കാരറ്റ് ഗോൾഡ് 424.50 ഖത്തർ റിയാൽ, 22 കാരറ്റ് ഗോൾഡ് 448 ഖത്തർ റിയാൽ, 24 കാരറ്റ് ഗോൾഡ് 485.50 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
3: This is Radio Suno 91.7 FM, Qatar's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 Million Riyals ഡ്രീം
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേടാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: Joy Alukas brings you the joy of summer.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: Hi, Nyan Roma.
9: You're listening to Radio Suno 91.7 FM.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back to Radio Sunra 91.7 FM 917 evenings in the time. Sandeepaanu koode join cheyyunnathu. Studio clockil samayam 5 mani kazhinja 40 minutum 44 secondum. അങ്ങനെ ഇതേ ഏറ്റവും ആവേശകരമായിട്ടുള്ള ആ ഒരു മാച്ചൊക്കെ കാണാൻ ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒത്തിരി പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് തന്നെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂട്ടുകാരുടെ കൂടെയാണ്. അപ്പോൾ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഇന്ന് ആ ഒരു ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് രാത്രി 10 മണിയാകുമ്പോൾ എങ്ങടേക്കാണ് പോകുന്നത്, എന്താണ് നിങ്ങളുടെ പ്ലാൻസ് എന്നൊക്കെ ഉള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. 5000917 ആ കൂട്ടത്തിൽ നമുക്കൊരു ബർത്ത്ഡേ വിഷസ് കൂടിയുണ്ട്. റമീസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബഷീറിൻ്റെ ബർത്ത്ഡേ വിഷസ് രാവിലെ അയച്ചിരുന്ന മെസ്സേജാണ്, പക്ഷേ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് റമീസ് ദാ മെസ്സേജ് അയക്കുന്നത്. വിഷമിക്കണ്ട, ദാ ബഷീറിന് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് തന്നെ നേരുകയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

റൈറ്റ്. അപ്പൊ ആ ഒരു ബർത്ത്ഡേ വിഷ് കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ പോകുന്നത് നാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്ന ഒരു ബർത്ത്ഡേ വിഷസിലേക്കാണ്. ഇത്താത്തമാർ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ സ്വന്തം റിജാസ് മൂന അയച്ചിരിക്കുന്ന ബർത്ത്ഡേ വിഷസ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കട്ടെ, നിന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും തന്നെ ഏറ്റവും മനോഹരമായിട്ട് പൂവണിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും റിജാസ് മൂന ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ഇത്താത്താസ് ആൻഡ് ഓൾസോ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ. ഹാപ്പി ബർത്ത്ഡേ.

വെയിറ്റ് അഗ്രേതി ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ആവേശത്തിലേക്ക് കടക്കാനാണ് ഫുട്ബോൾ മേനിയ. യെസ്, അപ്പോ ടൈമൊന്നും മറന്നുപോകണ്ട, രാത്രി 10 മണിക്കാണ് ഗെയിം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ബെറ്റ് ലൈഫ് സ്റ്റേഡിയം ന്യൂയോർക്ക് ന്യൂ

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner. 917 Evenings. 917 Evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 2:11. എനർജി ഇസ് ഹൈ എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. വൈ? ബിക്കോസ് ദാ ഇവിടെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഫാൻസും തന്നെ കാണാനായിട്ട് ആ ഒരു മാച്ച് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഒരുപാട് മോൾസ് ഉണ്ട്. അവിടെയൊക്കെ തിരക്കായിരിക്കും, പക്ഷേ ഈ ഒരു ആവേശം തിരക്കിലല്ലേ പോയി കാണേണ്ടത്? യെസ് ഫീഫ ആവേശം ഇസ് കംപ്ലീറ്റ്ലി ഓൺ അല്ലേ. And having said, yes, football menium adigambheeramayittu ingane nadannukondirunna oru campaign, and we have known a lot of things, oru vaadu kaaryangalu ഫുട്ബോൾ മാനിയിലൂടെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫുട്ബോൾ മാനിയ ദ ഫൈനൽസ്.
6: Let's play football.
0: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
7: In association with
8: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
5: ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് ഹിസ്റ്ററീസ് ഒക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫീഫ കൂടിയാണ്. ഒരുപാടെന്ന് പറയുമ്പോൾ പ്രിഡോമിനൻ്റ്ലി സ്പാനിഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു ഫൈനൽ, ഇതാ രണ്ടാം തവണയാണ് ഫിഫയുടെ ഹിസ്റ്ററിയിൽ തന്നെ വരുന്നത്. രണ്ട് പ്രിഡോമിനൻ്റ് സ്പാനിഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള നേഷൻസ്, അതാ സ്പെയിനും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അർജൻറ്റീനയും ആ ഒരു മാച്ച് കളത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടാം തവണയാണ് ഇങ്ങനെ ഒരു ഇതിഹാസം, ഐ മീൻ ഹിസ്റ്ററി ഹാസ് ഹാപ്പൻഡ്. ആദ്യത്തത് നടന്നത് 1930 ആയിരുന്നു. ഇത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ, ഐ മീൻ ഏതൊക്കെ നേഷൻസ് തമ്മിലാണ് എന്നുള്ളത് അറിയാമെന്നുള്ളവർ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. സോ ഇതാണ് ഇന്ന് എനിക്ക് ഫുട്ബോൾ മേനിയിൽ നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ആ ഒരു ചോദ്യം. 2026 സ്പാനിഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള, പ്രിഡോമിനൻ്റ്ലി സ്പാനിഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു ഫൈനലാണ് ഇത്. രണ്ടാം തവണയാണ് ഫിഫ വേൾഡ് കപ്പിൽ ഈ ഒരു സംഭവം നടക്കുന്നത്. ആൻഡ് യെസ്, ആദ്യത്തെ ആ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് 1930 ആണ്. ഏതൊക്കെ നേഷൻസ് തമ്മിലാണ് ആ മാച്ച് നടന്നത്? പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. 5000917 ലക്കി വിന്നേഴ്സിന് സർപ്രൈസ് ഗിഫ്റ്റുകൾ എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കിക്കോട്ടെ. ഓക്കെ,
8: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
7: Now, available on Urido TV channel number 911.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 10 മിനിറ്റും 11 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
5: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
8: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
9: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: ഗോദ എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് ദാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സുനോ 91.7 FM-ലൂടെ. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 21 മിനിറ്റും 50 സെക്കൻഡും. ആൻഡ് യെസ്, ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഫുട്ബോൾ ആവേശം ഒന്നുകൂടി നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഗൈസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഫുട്ബോൾ മേനിയ. സോ ഇന്ന് ഫുട്ബോൾ മെനിയിൽ ദാ ഒരു ചോദ്യം. ലക്കി വിന്നേഴ്സിനെ കാത്ത് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി നാൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ റീയുണൈറ്റ് ചെയ്ത് എല്ലാവരും കൂടെ എത്തിയേക്കല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒബ്വിയസ്ലി കുറച്ചധികം സിനിമാ ടിക്കറ്റുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ദാറ്റ് ഇസ് ടു ബി നോട്ടഡ്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഫുട്ബോൾ മെനിയ.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: ഒരു അവസരവും കൂടെ നമ്മുടെ ലക്കി വിനേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ തിരിയാണ്. ബട്ട് ദെൻ ലക്കി വിനേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഷെയ്ഖ് ഇസ്മായിൽ, ഗുഡ് ഈവനിങ് ബ്രോ, ആഫ്റ്റർ ലോങ് ടൈം, ഹാപ്പി ടു ഹിയർ യു അഗെയിൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം. ആ ഒരു മെസ്സേജ് കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സ്നേഹം. ആ സ്നേഹത്തോടു കൂടി തന്നെ നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സോ ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ഫിഫ ആയിരുന്നു 2026 ഫിഫ എന്ന് പറയുന്നത്. എല്ലാ ഫിഫയും അതാത് രാജ്യങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൾച്ചറും എസൻസും ഒക്കെ കാട്ടിക്കൊണ്ട് തന്നെയാണ് നമുക്ക് പല രീതിയിലുമുള്ള ഫൈനൽസ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ശരിക്കും ഈ ഒരു ഫൈനലിന് ഗംഭീരമായിട്ടുള്ള മറ്റൊരു പ്രത്യേകത, വിച്ച് ഐ ഓൾറെഡി മെൻഷൻഡ്, പ്രിഡോമിനൻ്റ്ലി സ്പാനിഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള രണ്ടാം ഫൈനൽ ഫിഫയുടെ ഹിസ്റ്ററിയിൽ തന്നെ നടക്കാൻ പോകുന്നു. അപ്പോൾ അഗെൻ ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഹിസ്റ്ററി എന്നുള്ളൊരു കാര്യത്തിന് സംശയമില്ല. ഏറ്റവും ആദ്യത്തെ ആ ഒരു ഫിഫ വേൾഡ് കപ്പ് 1930 സ്റ്റാർട്ട് ചെയ്ത് 1930 നടന്ന സ്പാനിഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള രണ്ട് നേഷൻസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അർജൻറ്റീന ആൻഡ് ഓൾസോ സ്പെയിൻ ദാ ഇന്ന് മത്സരിക്കാൻ പോകുമ്പോൾ രണ്ടും സ്പാനിഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള നേഷൻസ് ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതല്ലാണ്ട് 1930 രണ്ട് നേഷൻസ് ഏതാണ് ആ നേഷൻസ് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. എനിക്കിവിടെ ഓൾറെഡി മെസ്സേജസ് അയക്കുന്നുണ്ട്. നസ്മൽ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജസീർ ഹുസൈൻ റൈറ്റ് ആൻസർ. അൻവർ അലി പറഞ്ഞിരിക്കുന്ന ശരി ഉത്തരമാണ്. ജിമ്മി ആ ഒരു ഉത്തരം പറഞ്ഞിട്ട് ആൻഡ് ഓൾസോ ഇന്ന നേഷനാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഇൻഫർമേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പം ആ ഇൻഫർമേഷനിലേക്കൊക്കെ നമുക്ക് വരാം. ബട്ട് ദെൻ ഇപ്പോൾ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ടൈമാണ്. പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ 5000 9017. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
8: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Go Rate Update brought to you by Sky Jewelry.
5: Sky Jewelry now open at Safari Mall Abu Hamur.
6: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് 18 carat gold 366.50 ഖത്തറിയാൽ 21 carat gold 424.50 ഖത്തറിയാൽ 22 carat gold 448 ഖത്തറിയാൽ ആൻഡ് 24 carat gold 485.50 ഖത്തറിയാൽ ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി
7: ഓൾ ഹിറ്റ്സ് ഓൾ ഡേ
0: ദിസ് ഈസ്
8: റേഡിയോ സനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ
9: അതെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ
10: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക് അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും അതും മില്യൺ കണക്കിന്
9: മില്യണോ
10: അതെ CB 2026 million real ഡ്രീം
11: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million real ഡ്രീം നേരാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ് ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ ഓരോ 10,000 real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ ഒപ്പം സേവ് ചെയ്യൂ
12: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA
13: Going home? Make it rewarding with Kalyan Jewelers.
14: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
15: നമസ്കാരം ഞാൻ ഉണ്ണി മുകുന്ദൻ റേഡിയോ സുനോ 91.7

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: You are listening to Radio Suno 91.7 FM. 91.7 FM.
6: Qatar's happiness frequency.
5: Radio Suno.
7: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
8: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: 917 Evenings.
9: Once again, welcome back to Radio Suno 91.7 FM. 917 Evenings in the time. Sandeep Anu Khuda joins you in the studio clock. Il samayam 6 mani kazhinja 43 minutum 44 secondum. അങ്ങനെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 43 മിനിറ്റും 44 സെക്കൻഡും. അങ്ങനെ ഫിഫയുടെ

ലോകത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമാണ് സ്പാനിഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള നേഷൻസ് വരുന്നത്. അപ്പോൾ ഏതായിരുന്നു ആദ്യത്തെ ആ ഒരു ഇയർ എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തു പോയി. 1930 എന്നുള്ള ഇയറിലേക്ക് വന്നപ്പോൾ ഏതൊക്കെ നേഷൻസ് ആണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടുത്തെ വീണ്ടും ആൻസേഴ്സ് ആയിട്ട് സഫീർ റൈറ്റ് ആൻസർ പറയുന്നു. ബെർലൈൻ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. റമീസ് റൈറ്റ് ആൻസർ ആണ്. ബഷീർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ദേ ഫേസലിൻ്റെ റൈറ്റ് ആൻസർ വരുന്നു. എല്ലാവരും തന്നെ ഇപ്പോൾ ആ ഒരു ആവേശം, ഇപ്പോൾ പഴയ കാര്യമല്ലല്ലോ, പുതിയ കാര്യമല്ലേ, 2026 വിശേഷങ്ങൾ പറയുക. യെസ് ഓഫ് കോഴ്സ്, ആ 2026 വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. ബട്ട് ദെൻ ദ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ആവേശമൊന്നും ഒട്ടും കുറയ്ക്കേണ്ട, എങ്ങടേക്കാണ് പോകുന്നത്, ഇനി പ്രഡിക്ഷനൊക്കെ വരാനുണ്ട്. അപ്പം അതിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക ഇന്നത്തെ പ്രഡിക്ഷൻ. അയ്യോ, waiting for that. അപ്പോൾ അർജന്റീന ഫാൻസും സ്പെയിൻ ഫാൻസ് ഒക്കെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നുള്ളൂ. വി ഹാവ് സംതിങ് കമ്മിങ് അപ്പ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
5: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: This is Radio Suno
7: 91.7 FM,
0: Qatar's favorite radio station.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈമാണ്. ഒരു സ്പോർട്സ് വിശേഷം എന്നുള്ളതല്ല, ഒരു വികാരമാണ് ഈ ഒരു ദിവസം. യെസ്, ഓഫ് കോഴ്സ് ജൂലൈ 19 നമ്മൾ ഇന്നത്തെ രാത്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ദെൻ ഫാൻസ് ആർ ഹിയർ ഇൻ ദയർ. രണ്ട് വശത്തും തന്നെ ആ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള, എനർജി കൊടുത്തുകൊണ്ടുള്ള രണ്ട് ടീമുകളും അതിഗംഭീരമായിട്ടുള്ള ആ ഒരു മത്സരം കാണാനായിട്ട്, ഒരുപാട് ഹിസ്റ്ററികൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ആ ഒരു ഫൈനൽ വേദിയിലേക്ക് നമ്മളൊക്കെ പോകുന്നതായിരിക്കും വിർച്വലി. ബട്ട് ദെൻ യെസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് വൺസ് അഗൈൻ ടു ഫുട്ബോൾ മേനിയ. ഫുട്ബോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ തന്നെ തരുന്ന ആ ഒരു ഹരമെന്ന് പറയുന്നത് വേറൊരു ലെവലിൽ തന്നെയാണ്. ഇവിടെ എനിക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് വരുന്നുണ്ട്, ബട്ട് പ്രെഡിക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല. പ്രെഡിക്ഷൻസ് ഞാൻ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് ദെൻ പ്രെഡിക്ഷനു മുന്നേ വന്ന ആദ്യത്തെ റിക്വസ്റ്റ് ഇതാണ്. അർജന്റീന

ദ എനർജി വൈബ് ഇസ് ഓൾ സെറ്റ്. അർജന്റീന മാത്രമല്ല, സ്പെയിനും ദാ പുറകെ നിന്ന് വരുന്നുണ്ട്. സ്പെയിന്റെ എവിടെ ജെറിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, സ്പെയിന്റെ പാട്ട് ഒന്ന് പ്ലേ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്.

ഫിഫ വേൾഡ് കപ്പ് 2026 ആരായിരിക്കും ഇന്ന് ആ ഒരു കപ്പ് എടുക്കാൻ പോകുന്നത്? വെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി സ്പെയിൻ ഓർ അർജന്റീന, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സമയം മാത്രം, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിഗംഭീരമായിട്ടുള്ള, അതിശക്തമായിട്ടുള്ള രണ്ട് ടീമുകളും ഒന്നിക്കാൻ പോകുന്നു ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിൽ. നമ്മൾ ആ ഒരു ഗെയിം കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. സോ ടു ഓൾ ദ ഫാൻസ്, ഞാൻ ഉടൻ തിരിച്ചെത്തുന്നതായിരിക്കും നമ്മുടെ പ്രഡിക്ഷൻ കോൺടെസ്റ്റുമായിട്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അനദർ ലെവൽ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
5: റേഡിയോ
4: സുനോ 91.7.
0: ഈവനിംഗ്.
6: This is Radio Suno
5: 91.7 FM,
6: Qatar's favorite radio station.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിനും നേരാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഞാൻ ജയസൂര്യ.
4: You're listening to Radio Sino 91.7.
5: Evenings.
6: ഫിഫ വേൾഡ് കപ്പ് 2026, ദ എനർജി ഇസ് നെവർ ഫെയ്ഡിങ്. ആ ഒരു എനർജി പലരുടെയും തന്നെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് കസിൻസ് ഒക്കെ ആയിട്ട് നമ്മളത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ ഗെയിം ആസ്വദിക്കാനായിട്ട്. മോർ ഓവർ വെച്ച വികാരം. അപ്പോൾ ആ ഒരു വികാരത്തിന് കുറച്ചൊരു എനർജി കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം പ്രഡിക്ഷൻ എന്താ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽസ് ആണ്, 2026 ഫിഫ വേൾഡ് കപ്പ് ഫൈനൽസ്. ആരായിരിക്കും, സ്പെയിൻ ഓർ അർജന്റീന? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളാണ് തരേണ്ടത്. സോ ടു ഓൾ ദ ലവ്ലി ഫാൻസ് ഔട്ട് ദെയർ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രമാത്രം 5000917 നമ്മുടെ മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. ഇന്ന് എത്ര ഗോളായിരിക്കും, അതേപോലെ തന്നെ ഏത് ടീമാണ് വിൻ ചെയ്യാൻ പോകുന്നത്, ഇത് രണ്ടും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് 5000917 നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാനായിട്ട് മറന്നു പോരുത്. ഫുട്ബോൾ എനർജി ഇസ് ലിറ്ററലി ഹൈ. അങ്ങനെ എനർജി ഹൈ ആണ്, ലിറ്ററലി ഫുട്ബോളിൻ്റെ ആ ഒരു വൈബും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആവുന്നതുകൊണ്ട് തന്നെ വീണ്ടും എനിക്ക് വന്നേക്കുന്ന കുറച്ചധികം സജഷൻസ് ആണ്. ഈ പാട്ടൊന്ന് പ്ലേ ചെയ്യാമോന്ന്. ഓഫ്കോഴ്സ് ഈ വർഷത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്. എനിക്ക് ആദ്യം കേട്ടപ്പോൾ വലിയൊരു എന്താണ് എനർജി കാര്യങ്ങളൊന്നും തോന്നിയില്ലെങ്കിലും രണ്ടാമത് ആ പാട്ട് കേട്ടപ്പോൾ കിട്ടിയ ഒരു വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷക്കീറ ഡൈ ഡൈ എന്നുള്ള ആ ഒരു സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ദെൻ വൺ മോർ സജഷൻ വന്നിട്ടുണ്ട്, ഇലുമിനേറ്റ് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. ശരിക്കും ഈ ടൈമിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഓരോ പെർട്ടിക്കുലർ മൊമെൻറ്റ്സും ഇതേപോലുള്ള ഓരോ സോങ്സിലായിരിക്കും, ഇതേപോലുള്ള ഓരോരോ എനർജറ്റിക് ആയിട്ടുള്ള പാട്ടിലായിരിക്കും. അപ്പോൾ എനർജി ഹാസ് ടു ബി കംപ്ലീറ്റ്ലി ഓൺ. ലെറ്റ്സ് ഗെറ്റ് ഇൻ വീഡിയോസ് 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ 917 ഈവനിങ്സ്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Once again, welcome back to Radio Sun 91.7 FM. Football Mania, ദ ഏറ്റവും അടിപൊളിയായിട്ട് അറ്റ് ദ പീക്ക് ആ ഒരു മത്സരം കാണാനായിട്ട് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ഫുട്ബോൾ മാനിയ. എന്തായാലും ഈ ഒരു ടൈം പ്രഡിക്ഷൻസ് ആർ ഓൺ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ പ്രഡിക്റ്റ് ചെയ്യാത്തവര് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000-917-ലേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു സമയമാണ്. ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മുടെ പ്രഡിക്ഷൻസ് എത്രത്തോളം നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് വരുമെന്ന് അറിയാനായിട്ട് യെസ് കീപ് ടെക്സ്റ്റിംഗ് 5000-917-ലേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ടീം ആൻഡ് ഫേവറേറ്റ് ടീം അല്ല, ആക്ച്വലി ഇന്ന് ജയിക്കാൻ പോകുന്ന ടീം ആൻഡ് ഓൾസോ എത്രയായിരിക്കും സ്കോർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്കോറൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയക്കിയിട്ടുണ്ട്. അബിദ് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അർജന്റീനയും അതേപോലെ തന്നെ സ്പെയിനും കൂടെ ഉള്ള ആ ഒരു എന്താണ് ആ ഫൈറ്റ് മത്സരമല്ല മാൻ, ഫുട്ബോൾ മത്സരമാണ്. ഹനീഫ സ്പെയിൻ ടു അർജന്റീന 1 എന്നുള്ള ആ ഒരു മെസ്സേജാണ് അയച്ചേക്കുന്നത്. ഇന്നത്തെ മത്സരം അർജന്റീന കൊണ്ടുപോകും ബ്രോ, ബഷീർ ബ്രോ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ റിജാസ് മെസ്സേജ് പറയുന്നുണ്ട്. റിജാസ് പറയുന്നത് എനിക്ക് ഈക്വലായിട്ട് പോയാൽ എങ്ങനെ രണ്ട് ടീമും ജയിക്കുമോ? അതെങ്ങനെ ശരിയാവും? ഒരു മത്സരം ആകുമ്പോൾ ഒരാളല്ലേ ജയിക്കുള്ളൂ, ഒറ്റ ആൾ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് ടീം, ഒരുപാട് പേർക്ക് തന്നെ സ്പെയിൻ ജയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഒബ്വിയസ്ലി അർജന്റീന ആ ഒരു കഴിഞ്ഞ വർഷം, ഐ മീൻ കഴിഞ്ഞ വേൾഡ് കപ്പിൽ 2022-ലുള്ള വേൾഡ് കപ്പിൽ കപ്പൊക്കെ പൊക്കിയതല്ലേ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വഴിമാറി കൊടുക്കണമല്ലോ, ചരിത്രമല്ലേ ഇതൊക്കെ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് അഭിപ്രായം. ആ ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റേഡിയം കാണാൻ പോകുന്ന അതിഗംഭീരമായിട്ടുള്ള മത്സരം, മത്സരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട്, ഐ മീൻ ആ തുടക്കം കാണാനായിട്ടും അതേപോലെ തന്നെ മത്സരത്തിൻ്റെ ഫുൾ ഓൺ എനർജി ആവാനും കൂട്ടത്തിൽ അടിപൊളി പാട്ടുകളും ഇന്നത്തെ ദിവസം നമ്മൾ ആ ഒരു ഫിഫ വേൾഡ് കപ്പ് 2026 ആഘോഷമാക്കാൻ പോവുകയാണ്.
0: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
7: In association with
8: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
6: Yes, predictions are again on. Fatima Dey പറയുന്നു അർജന്റീനയാണ് ബ്രോ ജയിക്കാൻ പോകുന്നത്, അതിൽ സംശയമൊന്നും വേണ്ട കേട്ടോ. റഫീഖും സെയിം അർജന്റീന തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേര് സ്കോർ പറയുന്നില്ല, സ്കോർ പറയും, സ്കോറിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇന്ന് ആരായിരിക്കും ആ ഒരു കപ്പ് തൂക്കാൻ പോകുന്നത്?

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
7: ഞാനും എൻ്റെ ആളും
1: റേഡിയോ സുനോ 91.7.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
0: Nine one seven evenings.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
0: Powered by
1: Qatar's Arabic Mandi's best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruji ariyam. Call 4001707
5: and
0: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: വെൽക്കം ബാക്ക്. 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഫുട്ബോൾ ആവേശം ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ. യെസ്, ഈ ഒരു ടൈമില് റിനീഷിന്റെ മെസ്സേജ് വന്നേക്കുന്നത് അർജന്റീന ജയിക്കുമെന്നാണ്. ഞാനൊരു അർജന്റീന ഫാൻ ആണെങ്കിലും അടുത്ത ആളാണ് കേട്ടോ, വിഷ്ണു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇത്തവണ സ്പെയിൻ കൊണ്ടുപോകും എന്ന് കരുതുന്നുണ്ട്. ആഫ്റ്റർ എക്സ്ട്രാ ടൈം, ഓക്കെ, ഒരു 2-1 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സ്പെയിൻ ഇസ് 2 goals ആൻഡ് ഓൾസോ അർജന്റീന 1 goal എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പം ഈ നമ്മുടെ അർജന്റീന ടീമിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഓൺ എ ഗ്രിറ്റി 1-0 സ്പെയിൻ വരാനുള്ള സാധ്യതകളുമുണ്ട്. ഇത് ശരിക്കും വിഷ്ണു പറഞ്ഞത് മാത്രമല്ല, എനിക്ക് ഓൾമോസ്റ്റ് ഉള്ള പ്രഡിക്ഷൻസ് ഒക്കെ തന്നെ, നമുക്കിപ്പോൾ ഓൺലൈനും കാര്യങ്ങളൊക്കെ തന്നെ പ്രഡിക്ഷൻസ് ഓണായിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഓൺലൈൻ പ്രഡിക്ഷൻസിലൂടെ അറിഞ്ഞൊരു കാര്യമാണ്, നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ പ്രഡിക്ഷൻസ് ഒക്കെ ചെന്നെത്തുന്നത് ഈ ഒരു പോയിന്റിലേക്ക് തന്നെയാണോ എന്നുള്ളത് അതിമനോഹരമായിട്ട്. ഫുട്ബോൾ ഗംഭീരമായിട്ട് ആ ഒരു ഫിഫ 2026 നടക്കാൻ പോകുമ്പോൾ ഫൈനൽസ് കാണാൻ നിങ്ങൾ എവിടെയാണ് എത്തിയേക്കുന്നത്, ഇനി എങ്ങനെയൊക്കെയാണ് പോകുന്നത്, വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് മറക്കണ്ട. 5000917 ലേക്ക്. അപ്പോഴത്തേക്കും ഇതാ ഒരു അടിപൊളി പാട്ട് കമ്മിങ് അപ്പ് ഓൺ 917 ഈവനിങ്സ്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
3: Let's play football.
4: Football Mania.
1: അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള 2026 ഫിഫ ലോകകപ്പിന്റെ സ്വപ്ന ഫൈനൽ. ലോകകപ്പിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത മെസ്സിയുടെയും കൂട്ടരുടെയും അനുഭവ സമ്പത്തും എമാലിന്റെയും കൂട്ടരുടെയും വേഗതയും തമ്മിലുള്ള പോരാട്ടം എന്നാണ് ഫുട്ബോൾ ലോകം ഈ മത്സരത്തെ കാണുന്നത്. കപ്പടിച്ചാൽ ഇറ്റലിക്കും ബ്രസീലിനുമൊപ്പം ലോക കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ ടീമാകും അർജന്റീന. മറുവശത്ത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ സ്പെയിനിന്റെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നായ ന്യൂജേഴ്സിയിലുള്ള മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഈ വമ്പൻ പോരാട്ടം. കാൽപന്തിന്റെ ആ കനക കിരീടത്തിൽ ആരായിരിക്കും മുത്തമിടുക? കാത്തിരുന്ന് കാണാം.
5: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
6: You're listening to Radio Suno 91.1.

0: brought to you by Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: This is Radio Suno.
3: 91.7 FM.
2: Qatar's favorite radio station.
4: Evenings. Once again, welcome back to Radio Suno 91.7 FM. 917 evenings in the time aanu. Adinekkattil upari ee oru pointil etho adhigam wait cheyidirikkunnathu football maniyada time aanu ennu parayunnathayirikkum alle. Let's get into football mania. ഫിഫ വേൾഡ് കപ്പ് 2026 ഗ്രാൻഡ് ഫൈനൽസ് ഇതാ നടക്കാൻ പോകുന്നു. നമ്മളൊക്കെ വെയിറ്റിംഗ് ആണ്. ഏറ്റവും മനോഹരമായിട്ട് ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇസ് ഓൾസോ ഗെറ്റിംഗ് റെഡി. പക്ഷേ ഇത്തവണത്തെ ഫിഫയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. ബട്ട് ദെൻ നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള ഇവൻറ്റ് എന്ന് പറയുന്നത് ഇസ് ടോട്ടലി പ്ലാൻ സൂപ്പർ ബൗൾ സ്റ്റൈൽ ഹാഫ് ടൈം ഷോ. ഇത്തവണ ആദ്യമായിട്ട് ഫോർ ദ

ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫിഫ നടക്കാൻ പോവുകയാണ്. ആൻഡ് പെർഫോം ചെയ്യാനായിട്ട് ജസ്റ്റിൻ ബീബർ, മഡോണ, അതേപോലെ ഷക്കീര, ബി ടി എസ് എല്ലാവരും എത്തുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടായിരിക്കും ആ ഒരു സൂപ്പർ ബോൾ സ്റ്റൈൽ ഹാഫ് ടൈം ഷോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കൂടാണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? യെസ്, സോഷ്യൽ മീഡിയയിൽ ഒരു 5 വർഷം പഴക്കമുള്ള ട്വീറ്റാണ് ഇവിടെ പ്രെഡിക്ഷൻ. എക്സാക്ട്ലി 2026 വേൾഡ് കപ്പ് ഫൈനൽ മാച്ച് അർജന്റീനയും സ്പെയിനും തമ്മിലായിരിക്കും. ആൻഡ് ദ സ്കോർ ഇസ് ഗോയിങ് ടു ബി 3-2 എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് സീ, ലെറ്റ്സ് സീ. എന്തായാലും ഈ പ്രെഡിക്ഷൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രെഡിക്ഷൻസ് എത്ര പ്രെഡിക്ഷൻസ് ആണ് കറക്റ്റ് ആവാൻ പോകുന്നത്, ഇതൊക്കെ അറിയാനായിട്ടും നമ്മൾ വെയിറ്റിംഗ് ആണ്. 2026 ചാമ്പ്യൻഷിപ്പ് റിങ്സ് കാണാനായിട്ട് പുതിയൊരു കാര്യമാണ്. ഒരുപാട് ഒരുപാട് പുതുമകളോടെ 2026 ഗ്രാൻഡ് ഫിനാലിക്ക് ഒരു തിരശ്ശീല വിഴാൻ പോകുന്നു. ഓൾമോസ്റ്റ് ആ ഒരു ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ആരാണ് 2026 ഫിഫ വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ പോകുന്നത് എന്നറിയാനായിട്ട്? എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ദ അർജന്റീന ഫാൻസ് ആൻഡ് ഓൾസോ സ്പെയിൻ ഫാൻസ് ഔട്ട് ദെയർ. ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു വിഷസ് അറിയിച്ചുകൊണ്ട് തന്നെ ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. മൈ ഫ്രണ്ട്സ് ആർ ഓൾസോ വെയിറ്റിംഗ് ദെയർ കളി കാണാൻ പോകാനായിട്ട്. സോ ലെറ്റ് മീ ഓൾസോ സേ എ സ്മോൾ ഗുഡ് ബൈ. ഐ ബി ബാക്ക് ടുമോറോ ഓൺ 917 ഈവനിങ്സ്. ആഘോഷങ്ങളുടെ രാവാണ് വരാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ആഘോഷങ്ങൾ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് യെറ്റ് അഗൈൻ ദിസ് ഇസ് 917 ഈവനിങ്സ്.

ദിസ് ഇസ് നദിയ. ആയിരം കണ്ണുമായി യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ, റേഡിയോ സുനോ, കത്താസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Suno.
1: Action.
2: Mone Dinesha. അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ.
3: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ.
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: This is Radio Suno
7: 91.7 FM,
5: Qatar's favorite radio station.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. Hi everyone. I'm Ranjini Haridas.
6: You're listening to
5: Radio Suno 91.7.

0: Factors. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
3: and
6: Marza Hypermarket be fresh be you visit your nearest store today
7: Radio Suno 91.7

0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
2: You are listening to Radio Suno 91.7.

എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്. റേഡിയോ സുനോ 91.7.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.